0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് സൂറത്തു ദുഖാൻ 38 മുതൽ 59 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഹാതിം അൽ മലിക്കി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തുൽ ജാസിയ, സൂറ അൽ അഹ്ഖാഫ്, സൂറത്ത് മുഹമ്മദ്, സൂറ അൽ ഫത്ത്, സൂറത്തുൽ ഹുജറാത്ത് ഈ അധ്യായങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرت

ولقد مكناهم فيما إن مكناكم فيه وجعلنا

0: هل يهلك إلا القوم الفاسقون.
1: بسم الله الرحمن الرحيم.

0: والأرض والله بصير بما تعملون.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അല്ലജ്മി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് തഫ്സീറു സഅദി. സൂറത്തുൽ ഖാരിയയുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിൻ്റെ 101 അധ്യായം സൂറത്തുൽ ഖാരിഅയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ ഖാരിഅ 11 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉള്ളത്. ഈ സൂറത്തിൻ്റെ ഭംഗിയുള്ള പാരായണം നമുക്കാദ്യം ഒന്ന് ശ്രദ്ധിക്കാം, അതിലേക്ക് കാതോർക്കുക.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി നമുക്കതിൻ്റെ ഓരോ ആയത്തിൻ്റെയും വാക്കർത്ഥങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, അൽ ഖാരിഅ, മുട്ടിയലക്കുന്ന സംഭവം. മൽ ഖാരിഅ, എന്താണ് മുട്ടിയലക്കുന്ന സംഭവം. വമാ അദ്റാക, നിനക്കെന്തറിയാം. മൽ ഖാരിഅ, മുട്ടിയലക്കുന്ന സംഭവം എന്താണെന്ന്. യൗമ യകൂനു, ആയിത്തീരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. കൽ ഫറാശി, പാറ്റ പോലെ. അൽ മബ്സൂസ്, പരത്തപ്പെട്ട, ചിന്നിച്ചിതറിയ. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുകയും. കൽ ഇഹ്നി, രോമം പോലെ. അൽ മംഫൂസ്, കടയപ്പെട്ട, ധൂളമായ. ഫഅമ്മാമൻ, അപ്പോൾ ആർ, യാതൊരുവൻ. സഖുലത്ത്, ഖനപ്പെട്ടു, ഭാരം തൂങ്ങി. മവാസീനുഹു, അവൻ്റെ തുലാസ്. ഫഹുവ, അപ്പോൾ അവൻ. ഫീഈശത്തിൻ, ഒരു ജീവിതത്തിലായിരിക്കും, ഉപജീവനത്തിലാണ്. റാദിയ, തൃപ്തികരമായ. വഅമ്മാമൻ, എന്നാൽ യാതൊരുവനോ. ഖഫത്ത്, ലഘുവായി, നേർമ്മയായി. മവാസീനുഹു, അവൻ്റെ തുലാസുകൾ. ഫഉമ്മുഹു, എന്നാൽ അവൻ്റെ മാതാവ്. അഥവാ സങ്കേതസ്ഥാനം ഹാവിയ, ഹാവിയത്താണ്. വമാ അദ്റാക, നിനക്കെന്തറിയാം. മാഹിയ, അതെന്താണെന്ന്. നാറുൻ, അഗ്നിയത്രേ. ഹാമിയ, ചൂടേറിയ, കടുത്ത ചൂടുള്ള. ഇനി നമുക്ക് ഈ സൂറത്തിലെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം കേൾക്കാം. ആവശ്യമെങ്കിൽ അതും വൃത്തിയായി എഴുതിയെടുത്ത് പഠിക്കാൻ താല്പര്യം കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഭയങ്കരമായ ആ സംഭവം.
2: മൽ ഖാരിഅ,
1: ഭയങ്കരമായ സംഭവം എന്നാൽ എന്താകുന്നു.
2: വമാ അദ്റാക മൽ ഖാരിഅ,
1: ഭയങ്കരമായ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ.
2: യൗമ യകൂനു ന്നാസു കൽ ഫറാശിൽ മബ്സൂസ്,
1: മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റിയെപ്പോലെയാകുന്ന ദിവസം.
2: വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്,
1: പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമം പോലെയും. അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ. അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ. അവന്റെ സങ്കേതം ഹാവിയായിരിക്കും. ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ.
2: നാറുൻ ഹാമിയ,
1: ചൂടേറിയ നരകാഗ്നിയത്രേ അത്.
0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ 101 അധ്യായം സൂറത്തുൽ ഖാരിഅയുടെ മുഴുവനായുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് നമ്മൾ കേട്ടത്. മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദു നാസിർ അസഅദിയുടെ പരിഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ഈ സൂറത്തിൻ്റെ വിശദീകരണം കൊടുത്തതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ നേർപ്പദം വാരികയിൽ അദ്ദേഹത്തിൻ്റെ പരിഭാഷയായി വരുന്ന ഭാഗമാണ്, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം.
3: അൽ ഖാരിഅ എന്നത് അന്ത്യദിനത്തിൻ്റെ പേരുകളിൽ ഒന്നാണ്. അതിൻ്റെ ഭയാനകത ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും ആഘാതമേൽപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് ആ പേര് വന്നത്. അതിൻ്റെ ഭയാനകതയെയും ഭീകരതയെയും സൂചിപ്പിക്കുന്നതാണ് അടുത്ത വചനങ്ങൾ. ഭയങ്കരമായ ആ സംഭവം. ഭയങ്കരമായ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ. മനുഷ്യർ ആയിത്തീരുന്ന ദിവസം, ഭയത്തിൻ്റെയും ഭീകരതയുടെയും കാഠിന്യത്താൽ ചിന്നിച്ചിതറിയ പാറ്റകളെപ്പോലെ. അതായത് ഒന്നിനുമേൽ ഒന്നായി തിരയടിക്കുന്ന വെട്ടുകിളികളെപ്പോലെ. രാത്രികാലങ്ങളിൽ മേൽക്കുമേൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യമറിയാത്ത ഒരുതരം ജീവികളാണ് പാറ്റകൾ തീ കത്തിക്കപ്പെട്ടാൽ അതിൻ്റെ അപകടമറിയാതെ അതിൽ പതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഉറപ്പുള്ളതും ശക്തവുമായ പർവ്വതങ്ങൾ കടഞ്ഞു വിതറപ്പെട്ട പഞ്ഞിപോലെയും ആയിത്തീരും. നേരിയ കാറ്റിൽ പോലും പറന്നുപോകുന്ന വളരെ ദുർബലമായ കടഞ്ഞ പഞ്ഞിപോലെ. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തുമുറു മർറസ് സഹാബ്. പർവ്വതങ്ങളെ നീ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നീ ധരിച്ചു പോകും. എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നത് പോലെ ചലിക്കുന്നതാണ്. സൂറത്തു അന്നംല് 88-ാമത്തെ വചനം എന്ന് അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് ചിന്നിച്ചിതറിയ ധൂളികളെപ്പോലെ ആയിത്തീരും. കാഴ്ചയിൽ ഒന്നും അവശേഷിക്കാത്ത വിധത്തിൽ അത് ഇല്ലാതാവുന്നു. ഈ സമയം തുലാസുകൾ സ്ഥാപിക്കപ്പെടുകയും ജനങ്ങൾ ദൗർഭാഗ്യവാന്മാരും സൗഭാഗ്യവാന്മാരുമായി രണ്ട് വിഭാഗമായി വേർതിരിയും. അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ, നന്മയേക്കാൾ അവൻ്റെ തിന്മകൾ അധികമില്ലാതായാൽ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ. എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ, അവൻ്റെ തിന്മകളെ അതിജീവിക്കാവുന്ന നന്മകൾ ഇല്ലാതിരുന്നാൽ അവൻ്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. ഹാവിയ എന്ന് പേരുള്ളതായ നരകത്തിലാണ് അവൻ്റെ താമസവും സങ്കേതവും. ഒരു ഉമ്മയെപ്പോലെ അതെപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ഇന്ന അദാബഹ കാന ഖറാമ, തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. സൂറത്തുൽ ഫുർഖാൻ 65-ാമത്തെ വചനം. അതായത് തലകീഴായി നരകത്തിൽ അവൻ എറിയപ്പെടും. ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ ഗൗരവത്തെയാണ് ഈ ചോദ്യം സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ചൂടേറിയ നരകാഗ്നിയത്രേ അത്, കഠിനമായ ചൂടുള്ളത്. ഇവിടത്തെ തീയിനേക്കാൾ 70 ഇരട്ടി വർദ്ധിച്ചതാണ് അതിൻ്റെ ചൂട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
0: പീസ് റേഡിയോസ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 101-ാം അധ്യായം സൂറത്തുൽ ഖാരിഅയിലെ അൽ ഖാരിഅ സൂറത്തിൻ്റെ തഫ്സീറു സഅദിയിൽ വന്ന വിശദീകരണം. അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്ത സൂറത്തിൻ്റെ പഠനവുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദി സൂറത്തുൽ ഖാരിഅയുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക, യാത്രയിലും വിശ്രമവേളകളിലും മറ്റും. നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 85 മുതൽ 89 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45-66 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
2: അധ്യായം 91, സൂറത്തു ഷംസ്, സൂര്യൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 15.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വശംസി, സൂര്യൻ തന്നെയാണ്. വദുഹാഹ, അതിന്റെ ശോഭയും പൂർവാഹ്നവും. സൂര്യനും അതിന്റെ പൂർവാഹ്ന പ്രഭയും തന്നെയാണ് സത്യം.
4: വചനം 2.
2: വൽഖമരി, ചന്ദ്രൻ തന്നെയാണ്. ഇദ തലാഹ, അതതിനോട് തുടർന്നാൽ, അടുത്താൽ.
3: വൽഖമരി ഇദ തലാഹ,
2: ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ.
4: വചനം 3.
2: വന്നഹാരി, പകൽ തന്നെയാണ്. ഇദ ജല്ലാഹ, അതതിനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, വെളിവാക്കിയാൽ.
3: വന്നഹാരി ഇദ ജല്ലാഹ,
2: പകൽ തന്നെയാണ് സത്യം, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ.
4: വചനം 4.
2: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദ യഗ്ഷാഹ, അതതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
3: വല്ലൈലി ഇദാ യഗ്ഷാഹ,
2: രാത്രി തന്നെയാണ് സത്യം, അതു അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
4: വചനം 5.
2: വശ്ശമായി, ആകാശം തന്നെയാണ്. വമ ബനാഹ, അതിനെ സ്ഥാപിച്ചതും.
3: വസ്സമായി വമ ബനാഹ,
2: ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
4: വചനം 6.
2: വൽ അർദി, ഭൂമി തന്നെയാണ്. വമാ തുഹാഹ, അതിനെ പരത്തിയതും.
3: വൽ അർദി വമാ തുഹാഹ,
2: ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
4: വചനം 7.
2: വനഫ്സിൻ, ആത്മാവ് തന്നെയാണ്. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതും അഥവാ ആ ശക്തിയും സമപ്പെടുത്തിയവനും.
3: വനഫ്സിൻ വമാ സവ്വാഹ,
2: ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
4: വചനം 8.
2: ഫഅൽഹമഹ, എന്നിട്ടു അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഫുജൂറഹ, അതിന്റെ ദുഷ്ടത, തോന്നിയവാസം, ദുർനടപ്പ്. വതഖ്വാഹ, അതിന്റെ സൂക്ഷ്മത, ഭയഭക്തിയും.
3: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ,
2: എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
5: സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു, അതുകൊണ്ടാണ് അത് അതിനെ തുടർന്നു വരുമ്പോൾ എന്നു പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് 3-ഉം 4-ഉം വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാം വണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിൻ്റെയും കർത്താവായ ആ മഹാശക്തിയെക്കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവൻ്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 8-ാം വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്ത് ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
4: വചനം 9.
2: ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു, ഭാഗ്യം പ്രാപിച്ചു. മൻ സക്കാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ. സംസ്കരിച്ചവൻ.
3: ഖദ് അഫ്ലഹ മൻ സക്കാഹ,
2: തീർച്ചയായും അതിനെ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു.
4: വചനം പത്ത്,
2: വഖദ് ഖാബ, നിർഭാഗ്യമടയുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ.
3: വഖദ് ഖാബ മൻ ദസ്സാഹ,
2: അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു.
5: മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു രണ്ട് മൗലിക യാഥാർത്ഥ്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആത്മപരിശുദ്ധി വരുത്തിയവൻ ഭാഗ്യവാനും വിജയിയുമാണ്, ആത്മകളങ്കം ചെയ്തവൻ ദുർഭാഗ്യവാനും പരാജിതനുമാണ് എന്നത്രേ അത്. സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം ആദ്യായവ മൂലമാണ് ആത്മപരിശുദ്ധിയുണ്ടാകുന്നത്. നിഷേധം, ദുർവൃത്തി, ദുസ്വഭാവം ആദ്യായവ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു.
4: വചനം പതിനൊന്ന്,
2: വ്യാജമാക്കി. സമൂദു, സമൂദു ഗോത്രം. ബിതഗ്വാഹ, അതിന്റെ അതിക്രമം നിമിത്തം, ധിക്കാരം നിമിത്തം.
3: കദ്ദബത് സമൂദു ബിതഗ്വാഹ,
2: സമൂദ് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി.
4: വചനം പന്ത്രണ്ട്,
2: ഇദിംബഅസ, നിയുക്തനായ സന്ദർഭം, ഒരുമ്പെട്ട സന്ദർഭം. അഷ്ഖാഹ, അതിലെ ഏറ്റവും ദുർഭാഗ്യവാൻ, ദുഷ്ടൻ. അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം.
4: വചനം പതിമൂന്ന്,
2: ഫഖാല ലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, റസൂലുല്ലാഹി, അള്ളാഹുവിന്റെ ദൂതൻ, നാഖത്തല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം, വസുഖയാഹ, അതിന്റെ വെള്ളം കുടിയും.
3: فقال لهم رسول الله ناقة الله وسقياها,
2: അപ്പോൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക, അഥവാ അതിനു ഭംഗം വരുത്തരുത്.
4: വചനം പതിനാല്,
2: ഫകദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജ്യമാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവരതിനെ കുത്തി അറുത്തു കൊന്നു. ഫദംദമ, അപ്പോൾ ഉന്മൂലനാശം വരുത്തി, ആകെ മൂടി ശിക്ഷ. അലൈഹിം, അവരിൽ. റബ്ബുഹും, അവരുടെ റബ്ബ്. ബിദംബിഹിം, അവരുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്. ഫസവ്വാഹ, എന്നിട്ട് അത് സമമാക്കി, അതിനെ സമമാക്കി, നിരത്തി.

0: എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി, അഥവാ ഒരാളും ഒഴിവായില്ല.
1: വചനം 15.
2: വലാ യഖാഫു, അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. ഉഖബാഹ, അതിന്റെ അനന്തരഫലം, പര്യവസാനം.
3: വലാ യഖാഫു ഉഖബാഹ,
0: അവൻ അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല.
1: ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാലിഹ് അലൈഹിസ്സലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ശുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസ്സലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു. ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതെ, ഏറ്റവും വലിയ നിർഭാഗ്യവാൻ അതിനു മുമ്പോട്ട് വന്നു. താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു.
4: ഇന്നത്തെ തഫ്സീർ അമാനി പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ, ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الم

0: തഅമഹൂൻ.
1: ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 7, ശൈഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസ്ഇലേതുപോലെ ഓരോ അക്ഷരമോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസ്ഇലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ആലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ആലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്റു എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്തു കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസിലാണ്, മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്, ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും, വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും, അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാ ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

ഇന്നഹദ കാനലക്കും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാമു തമാഥിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

إِنَّا نَحْنُ نَزَّلْنَا عَلَيْكَ الْقُرْآنَ. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഒരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന,

ഇവിടെ ഫസ്ബിർ ലിഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലിഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട്, ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ റായിനെ തർക്കീക്കാണ് അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും, തുതിഉ എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഉ എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഉ ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആഫിമൻ ഔ കഫൂറ, ആഫിമൻ ഇതുപോലെ സാഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്. അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും ആഫിമൻ ഔ കഫൂറാ. ഇനി 25-ാമത്തെ ആയത്തിൽ വദ്കുർ ഇസ്മ റബ്ബിക ബുക്രതൻ വഅസീല. വദ്കുർ ഇസ്മ റബ്ബിക, ഇവിടെ വദ്കുർ ഇസ്മ കൂട്ടി ഓതുമ്പോൾ വദ്കുർ ഇസ്മ, ഇല്ലെങ്കിലോ വദ്കുർ ഇസ്മ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല, വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്കുർ ഇസ്മ എന്ന് പറയരുത്, വദ്കുർ ഇസ്മ വദ്കുർ ഇസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല. വഅസീല ബുക്റതൻ വഅസീല ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുൽ ശുക്കൂർ.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജു

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: റേഡിയോയിൽ ഇനി മനപ്പാഠം. ആവർത്തിച്ചുള്ള കേൾവിയിലൂടെ വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് മനപ്പാഠമാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം ഇന്ന് 252-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽഗാമിദി.
2: أَفَمَن يَعْلَمُ أَنَّمَا أُنْزِلَ إِلَيْكَ مِنْ رَبِّكَ الْحَقُّ

0: ഉണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 252 പേജിന്റെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങൾ. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

على الله.

0: أصحاب السبت، وكان أمر الله مفعولا.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ അത്തക്കാസുർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.

0: പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ സൂറത്തുന്നാസിയാത്ത് മുതൽ സൂറത്തുന്നാസ് വരെ

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ പ്രശസ്ത ഖാരി മിഷാരി റാഷിദുൽ അഫാസി നിർവഹിച്ച സൂറത്തുൻ നാസിയാത് മുതൽ.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനുമെന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان

0: പ്രിയ ശ്രോതാക്കൾ, 36 അധ്യായം സൂറത്ത് യാസീനിലെ 39-40 ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഈ പരിപാടിയിൽ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി സൂറത്ത് യാസീനിലെ 38 വരെയുള്ള ആയത്തുകളാണ് അല്പാൽപമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, പ്രാപഞ്ചിക അത്ഭുതങ്ങളെ സംബന്ധിച്ച് ആണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, എന്തിൻ്റെ അടയാളങ്ങളാണ്? കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നത് ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു നടത്തുന്ന ഒരു പരാമർശം, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടാത്തവരായി അവരിൽ ആരും തന്നെ ഇല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, പരലോകമുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അന്ത്യ ദിനത്തിൻ്റെ അടയാളങ്ങൾ, ദൈവാസ്തിക്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ, അതാണ് കഴിഞ്ഞ ചില ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിയാവുന്ന, കാണാനും കേൾക്കാനും സാധിക്കുന്ന, ഇതര ജീവജാലങ്ങൾക്കപ്പുറം സവിശേഷമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ചിന്തയും ആലോചനയും ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ചുറ്റുപാടും നിലനിൽക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളെ അറിയാനും അതിലൂടെ കഴിവുറ്റ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താനും മനുഷ്യരാശിക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ആ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും, കോടാനക്കോടി രൂപകൾ ചെലവഴിച്ച് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സുദീർഘമായ കാലഘട്ടങ്ങളെടുത്ത് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് കഴിവുറ്റ ശാസ്ത്രകാരന്മാരുടെ ആയുസ്സും സമയവും ചെലവഴിച്ച് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ശാസ്ത്ര ലോകത്ത് നിന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും ചിലവോ സമയമോ അധ്വാനമോ ഒന്നും ചിലവഴിക്കാതെ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ച്, ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ, റബ്ബിനെ തിരിച്ചറിയാൻ, പരലോകത്തെ ബോധ്യപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതാണ് യാഥാർത്ഥ്യവും. ഇനി തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്താണ് ആയത്ത്?
1: وَالْقَمَرَ قَدَّرْنَاهُ مَنَازِلَ حَتَّى عَادَ كَالْعُرْجُونِ الْقَدِيمِ.

التعاد كالعرجون القديم للشمس ينبغي ഇവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. യംബഗി, നമ്മൾ അതിനെ സാധാരണഗതിയിൽ ഒരു അറബി ഭാഷ വായിക്കുമ്പോൾ യൻ ബഗി എന്ന് ആ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും, യൻ ബഗി. പക്ഷേ പാരായണ നിയമം അനുസരിച്ച് അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്? ലശം സുയംബഗി യൻ എന്ന സുക്കൂനുള്ള നൂന് മീമാക്കി മാറ്റി ആണ് പാരായണം ചെയ്യേണ്ടത്. ബാഇന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോഴൊക്കെ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റണം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനെ ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോൾ ലശംസു യംബഗീലഹ, ലശംസു യംബഗീലഹ അന്തുദിരികൽ ഖമറ, അന്തുദിരികൽ ഖമറ ഉണ്ടോ, അങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത്? അൻതുദിരികൽ ഖമറ അല്ല. ശ്രോതാക്കൾ ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതിങ്ങനെ നമുക്ക് സൂറത്തു യാസീൻ ആകുമ്പോൾ പല ആളുകൾക്കും മനഃപ്പാടമുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ്. ലശംസു യംബഗീലഹ അന്തുദിരികൽ ഖമറ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വകുല്ലും ഫീ ഫലകിൻ, വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, ഫലകി യസ്ബഹൂൻ. രണ്ടായത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗമാണ്, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഓതേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്, ശ്രദ്ധിച്ചത്. അത് നമ്മളൊന്ന് ആ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നല്ല മനോഹരമായ പാരായണങ്ങൾ കേൾക്കാൻ ലഭ്യമാണ്, സുലഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല പാരായണം രൂപപ്പെടുത്തിയിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു തവണ കൂടി അതൊന്ന് പാരായണം ചെയ്ത് നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. والقمر قدرناه منازل حتى

0: ഓൻ.
1: അതിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു സൂറത്ത് പഠിക്കുമ്പോൾ, ഒരായത്ത് പഠിക്കുമ്പോൾ, വിശിഷ്യ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുന്ന, സാധാരണ ഒരു തസ്കിയത്ത് ക്ലാസ് കേൾക്കുന്ന ഒരു മനസ്സോടുകൂടിയല്ല കേൾക്കേണ്ടത്. അതിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ച് ആ അർത്ഥമൊക്കെ കുറച്ചൊക്കെ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ആശയം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയവസന്തം കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവത്തോടുകൂടിയാണ് നമ്മളിരിക്കേണ്ടത്. മറ്റൊരു വശം പറഞ്ഞാൽ ഇത് റബ്ബിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്നും കടയിലിരുന്നും വാഹനത്തിലിരുന്നും ജോലിസ്ഥലത്തിരുന്നും അടുക്കളയിലിരുന്നും കണ്ടോ, നമ്മുടെ ഓഫീസിലിരുന്നുമൊക്കെ അള്ളാഹുവിൻ്റെ, സൃഷ്ടാവിൻ്റെ കലാം, വചനങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം, പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ആ നിലക്ക് ഈ സംസാരത്തെയും ഈ പ്രോഗ്രാമിനെയും ശ്രദ്ധിക്കുകയും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വൽ ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ. ഖദ്ദർനാഹു, ഖദ്ദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നാണ്. ഖദ്ർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഖദ്റിലുള്ള വിശ്വാസം. അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി റബ്ബ് വിധിച്ചു വെച്ച കാര്യങ്ങൾ. അപ്പൊ ഖദ്ദർ കണക്കാക്കി, ഖദ്ദർനാ നാം കണക്കാക്കി, ഹു അതിന്, ചന്ദ്രനും ആ ചന്ദ്രനെ നാം കണക്കാക്കിയിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനി, ഉർജൂൻ ഈത്തപ്പനക്കുലയുടെ തണ്ട്. ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഈത്തപ്പഴക്കുലയിലെ അതിൻ്റെ പ്രധാന, അതിനെ കോർത്തുവെക്കുന്ന തണ്ടുണ്ടല്ലോ, അത്. അൽ ഖദീം, പഴകിയ, പഴയ, പഴകിയ, ഒരു പഴകിയ ഈത്തപ്പനത്തണ്ട് പോലെ അത് ആകുന്നതുവരെ ചന്ദ്രന് ചില സ്ഥാനങ്ങൾ നാം കണക്കാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമാണ് അല്ലേ? വ്യക്തമാണ്. എല്ലാ സന്ദർഭങ്ങളിലും സൂര്യനെപ്പോലെ അല്ല ചന്ദ്രനെ കാണുക. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ രൂപം വ്യത്യസ്തമാകും. ഒരു മാസപ്പിറവിയുടെ ഒന്നാമത്തെ ദിനം ഒരുപക്ഷെ ചന്ദ്രനെ നമുക്ക് കാണാൻ തന്നെ സാധിച്ചു കൊള്ളണമെന്നില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞ ആകാശത്ത് ഒരു തേങ്ങാപ്പൂള് പോലെ ചന്ദ്രക്കല നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് വലുതായി വലുതായി പതിനാലാമത്തെ രാവാകുമ്പോൾ പൂർണ്ണ നിലാചന്ദ്രൻ ഭൂമിയിൽ നിലാവു പരത്തി അതിങ്ങനെ വാനലോകത്ത് തിളങ്ങി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. പിന്നീടത് ഒരു മടക്കമാണ്, പഴയ അവസ്ഥയിലേക്ക് അതിങ്ങനെ ചെറുതായി മടങ്ങുന്നു. അപ്പോൾ പതിനാലാം രാവിലെ പൂർണ്ണ നിലാചന്ദ്രനിൽ നിന്ന് ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, പഴയ ഉണങ്ങി നല്ല നീരുണ്ടായിരുന്ന ഈത്തപ്പനത്തണ്ട് മരുഭൂമിയിൽ കടന്ന്, അല്ലെങ്കിൽ നിലത്ത് കടന്ന് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി അതിങ്ങനെ വളയും, അതിൻ്റെ രൂപം വളഞ്ഞ് മറ്റൊരു രൂപത്തിലേക്ക് മാറും എന്നതുപോലെ ചന്ദ്രൻ അതിൻ്റെ രൂപം മാറുന്നു. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ സൂര്യനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വശം സുതജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ആയത്ത് ഓർക്കുന്നുണ്ടാവും ശ്രോതാക്കൾ. അത് പ്രതാപശാലിയും സർവജ്ഞാനിയുമായ അവൻ കണക്കാക്കിയതാണ്. ഇനിയോ ചന്ദ്രനും, വൽ ഖമറ, ചന്ദ്രനും, ഖദ്ദർനാഹു, നാം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം, പഴയ ഈത്തപ്പനക്കല കുലത്തണ്ട് പോലെ ആകുന്നതുവരെ, അങ്ങോട്ടുള്ള ഒരു മടക്കം വരെ. അഥവാ അതതിൻ്റെ നിശ്ചിത സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുകയും എന്നിട്ടതിന് പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിൻ, ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വ്യതിചലനം ചന്ദ്രനുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഏതു കാര്യമാണ് 100% കൃത്യമായി നടക്കുക? ഏതെങ്കിലുമുണ്ടോ? 95% പൂർണ്ണതയിലെത്തിയാൽ മനുഷ്യൻ അതിന് 100 ഗണിക്കും. 90% കടന്നാൽ തന്നെയും അത് 100 പരിഗണിച്ച് ആത്മാർത്ഥ ഒരു സംതൃപ്തിയടയും. എത്ര കാലമാണ് അത് അതിൻ്റെ ആ ഒരു കൃത്യതയിൽ തന്നെ നിലനിൽക്കുക? കഴിയുമോ? സാധിക്കുകയില്ല. കാലം കഴിയും തോറും അതിൻ്റെ അവസ്ഥ മാറും അല്ലേ? അതുകൊണ്ടാണ് എത്ര വിമാനങ്ങളാണ് തകർന്നു വീണത്. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, മനുഷ്യൻ്റെ ആസൂത്രണങ്ങളിൽ പിഴവ് സംഭവിക്കുന്നു, മനുഷ്യൻ നിശ്ചയിക്കുന്ന മാർഗങ്ങളിൽ പതനങ്ങളുണ്ടാകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നു. വിമാനങ്ങൾ തകർന്നതുകൊണ്ടാ? കപ്പലുകൾ മുങ്ങിയതുകൊണ്ടാ? ഏറ്റവും ശക്തമായ ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളുമുള്ള, സിഗ്നലുകളും സംവിധാനിച്ചിട്ടുള്ള, ലോകത്തെ ഏറ്റവും നിലവാരമുള്ള വഴികളിൽ പോലും, റോഡുകളിൽ പോലും റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ? എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? എന്നാൽ നോക്കൂ, ചന്ദ്രന്റെ സഞ്ചാരം ആരംഭിച്ചിട്ട് കാലം എത്രയായി? കോടാനക്കോടി വർഷങ്ങൾക്കും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി അതിൻ്റെ സ്ഥാനത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിക്കൊടുത്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആയത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. നല്ലപോലെ ശ്രദ്ധിക്കുക. വൽ ഖമറ, എന്താണ് ഖമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ. വൽ ഖമറ, ചന്ദ്രനും. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനിൽ ഖദീം, കൽ ഉർജൂനി, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ. അൽ ഖദീം, പഴകിയ ഈത്തപ്പനക്കുലത്തണ്ടുപോലെ ആകുന്നതുവരെ. ചന്ദ്രനും നാം ചില സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ലശംസു, സൂര്യനല്ല. യം ബഗൈലഹ, അതിന് പറ്റുകയില്ല. അൻതുദിരിക, പ്രാപിക്കുവാൻ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖ്, മുൻകടക്കുന്നത്, മറികടക്കുന്നത്. അന്നഹാറ, സാബിഖുന്നഹാരി, പകലിനെ. വലല്ലൈൽ, രാത്രിയും. സാബിഖുന്നഹാർ, പകലിനെ മറികടക്കുന്നതല്ല, മുൻകടക്കുന്നതല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലക്കിൻ, ഒരു ഭ്രമണപഥത്തിൽ. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു. 40 ആയത്ത് ഒന്നുകൂടെ പറയുന്നു. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകൾ പേനയും കടലാസും കയ്യിലെടുത്തവർ എഴുതി വെക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പേനയും കടലാസും കയ്യിലില്ലാത്തവർ അവരുടെ മനസ്സുകളിൽ ഈ വാക്കുകളുടെ അർത്ഥം കൊത്തിവെക്കുന്നുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ലശംസു, ശംസ്, സൂര്യൻ. ഖമർ, കഴിഞ്ഞ ആയത്തിൽ പഠിച്ച ഖമർ, ചന്ദ്രൻ. ആ രണ്ട് വാക്ക് നമ്മൾ മറക്കരുത്. ഖമർ, ചന്ദ്രൻ. ശംസ്, സൂര്യൻ. ലയിൽ, രാത്രി. നഹാർ, പകൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു 4 വാക്കുകൾ അതാവട്ടെ. ഏറ്റവും സാധാരണക്കാർ, ഖുർആനിൻ്റെ കിഴച്ചുള്ള സെൻറ്ററുകളിലൊന്നും ഇരുന്ന് പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ, അവരോർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ലയിൽ, രാത്രി. നഹാർ, പകൽ. ശംസ്, സൂര്യൻ. ഖമർ, ചന്ദ്രൻ. ലശം സ്വയം ബഹി, സൂര്യന് പറ്റുകയില്ല. അൻതുതിരിക്ക, പ്രാപിക്കുവാൻ. അൽ ഖമറ ചന്ദ്രനെ, വലല്ലൈലു രാത്രിക്കും കഴിയുകയില്ല, സാബിഖു രാത്രിയുമല്ല, സാബിഖു മുൻകടക്കുന്നതല്ല, അന്നഹാരി പകലിനെ, വക്കുല്ലുൻ എല്ലാം, എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാം, ഫി ഫലക്കിൻ ഭ്രമണപഥത്തിലൂടെ, യസ്ബഹൂൻ നീന്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലൊന്നും ഒരു സ്ഥാനത്തും നിൽക്കുന്നില്ല, എല്ലാം സഞ്ചരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിളിച്ചോതുന്ന ആയത്തുകളാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനു ശേഷവും ഭൂമി കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, സൂര്യൻ നിൽക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, ശാസ്ത്രത്തിൻ്റെ ആധികാരിക വിശ്വാസമായി അങ്ങനെ കരുതിയിരുന്ന ഒരു കാലഘട്ടവും മനുഷ്യന് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ ഇന്നെത്തി. പ്രപഞ്ചത്തിലൊന്നും നിൽക്കുന്നില്ല, എല്ലാം അതിന് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഭ്രമണ പദത്തിലൂടെ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അവയുടെ സഞ്ചാരം ആരംഭിച്ചു. സൂര്യൻ ചന്ദ്രനെ പ്രാപിച്ചിട്ടില്ല, രാത്രി പകലിനെ മറികടന്നിട്ടില്ല, രാപ്പകലുകൾക്ക് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സൂര്യചന്ദ്രാദികൾ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കൃത്യമായ ഭ്രമണപഥത്തിൽ നിന്ന്, സഞ്ചാരപഥത്തിൽ നിന്ന് ഒരു ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലേ, സൂര്യന് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഒരു തവണ വലം വെക്കാൻ ആവശ്യമായിട്ടുള്ളത് 365 ദിവസമാണ്. കോടാനക്കോടി വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു, എവിടെയും മാറ്റമില്ല. ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ ആവശ്യമായ സമയം 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റുമാണ്. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു, എവിടെയും മാറ്റത്തിന് ആവശ്യമുണ്ടായിട്ടില്ല, മാറിയിട്ടില്ല. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സൂര്യനെ ഭൂമി വലം വെക്കുന്നു, ഭൂമിയെ ചന്ദ്രൻ വലം വെക്കുന്നു, എങ്ങനെയായിരിക്കും ആ പ്രക്രിയ നടക്കുന്നത്? എത്ര ഒരു അത്ഭുതകരമാണത്! അള്ളാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സംവിധാനങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഒരുവിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആവർത്തിച്ച് അള്ളാഹു പറയുന്നത്. രാത്രിയെയും പകലിനെയും നാം രണ്ടു ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, സൂറത്തു അൻആമിലെ 96-ാമത്തെ ആയത്ത്, ഫാലിഖുൽ ഇസ്ബാഹ് വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. സൂര്യചന്ദ്രാദികളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായി, രാപ്പകലുകളെ അള്ളാഹുവിൻ്റെ ആയത്തുകളായി, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാര ഫിൽ ലൈൽ വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലി മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. സൂര്യചന്ദ്രാദികൾ, രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യഗ്രഹണമുണ്ടായി. ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തിനു ശേഷം മിമ്പറിൽ കയറി നിന്നു, സംസാരിച്ചു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യചന്ദ്രാദികൾ അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു. രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളാകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവക്ക് നിർണയിച്ചു കൊടുത്തിട്ടുള്ള കണക്കും സ്ഥിതിയുമനുസരിച്ച് ഒരു നിലക്കുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാതെ കൃത്യമായി അതിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയും രാപ്പകലുകൾ അതാതിൻ്റെ സമയങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക്. അതൊരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവാസ്തിക്യത്തെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അങ്ങേയറ്റം കഴിവുള്ള ഒരു സൃഷ്ടികർത്താവിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് ആയത്തുകൾ ആ നിലക്കാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തുകളുടെ അവസാനത്തിലേക്ക്, ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ ഒരു ചോദ്യം ഇട്ടു തരികയാണ്. അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ മലയാളികളുടെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ ഒരു വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന് പറയുന്നത്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കുറേ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആകാശലോകത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ അമാനി മൗലവി എത്ര ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞത്, അത് ഏതൊക്കെയാണ്? ആകാശത്തിലുള്ള ഈ ആയത്തുകളെ ആസ്പദമാക്കി ആകാശത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണത്തിൽ എത്ര ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയെണ്ണം, അത് ഏതൊക്കെ. ഈ എപ്പിസോഡിലെ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്, അമാനി മൗലവിയുടെ തഫ്സീറുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും. അതിനുള്ള ഒരു ശ്രമമുണ്ടാവുക ഇൻഷാല്ലാ. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ ശ്രമിക്കാം. അതിലപ്പുറം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് അതിന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിക്കുക. അവസാനിപ്പിക്കുന്നു, ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഒന്ന് പറയാം. വൽ ഖമർ, ചന്ദ്രൻ, ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, ചില സ്ഥാനങ്ങൾ, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂൻ, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. അൽ ഖദീം, ഒരു പഴയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. ലശംസു എംബാഗിലഹ, സൂര്യന് പറ്റുകയില്ല. അൻതുതിരിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖുൻ നഹാർ, പകലിനെ മുൻകടക്കുന്നതുമല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലകി യസ്ബഹൂൻ, അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. അത്യാധുനിക ശാസ്ത്രം, അസ്ട്രോണമി യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെ, ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രയോഗിച്ച ഒരു വാക്കാണ് ഭ്രമണപഥത്തിലൂടെ അവ നീന്തുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനൊരു പരാമർശമുണ്ടായത്? ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് അങ്ങനെയുള്ള വാചകം വിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശ്രോതാക്കൾ കൂടെ ഓതണം, ഓതാൻ ശ്രമിക്കണം, ഒന്ന് ശ്രദ്ധിച്ച് കൂടെ ഉണ്ടാകുക. ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം.

0: വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം.
1: സൂറത്ത് യാസീനിലെ 39-40 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിഷാദ് സലഫി ക്ലാസ് എടുത്തത്.

0: റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: അദ്ധ്യായം 70, സൂറത്തുൽ മഅാരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1. വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സാഇലുൻ, ഒരു ചോദിക്കുന്നവൻ. ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
4: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഇ,
3: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2. വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസലഹു, അതിനില്ല. ദാഫിഉൻ, തടുക്കുന്നതൊന്നും, ഒരു തടവും.
4: ലിൽ കാഫിരീന ലൈസലഹു ദാഫിഉ,
3: അതെ, അവിശ്വാസികൾക്ക് സംഭവിക്കുന്നത്, അതിനെ തടുക്കുന്നതൊന്നും തന്നെ ഇല്ല. വചനം 3. വാക്കർത്ഥം മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന്. ദിൽ മഅരിജ്, കയറുന്ന മാർഗങ്ങളുടെ, ആരോഹണ സ്ഥാനങ്ങളുടെ, സോപാനങ്ങളുടെ, പദവികളുടെ ഉടമയായ, അധിപനായ.
4: മിനല്ലാഹി ദിൽ മഅരിജ്,
3: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അല്ലാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4. വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും. അൽ മലായിക്കത്തു, മലക്കുകൾ. വർറൂഹു, റൂഹും അഥവാ ആത്മാവും. ഇലൈഹി, അവങ്കലേക്ക്. പി യൗമിൻ, ഒരു ദിവസത്തിൽ. ഖാനമി ഖദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു. ഖംസീന അൽഫ, 50,000. സനത്തിൻ, കൊല്ലം.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5 വാക്കർത്ഥം ഫസ്ബീർ, എന്നാൽ ക്ഷമിക്കുക. സ്വബിറൻ ജമീലൻ, ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
1: ഫസ്ബിർ സബ്റൻ ജമീല,
0: എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6 വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു. ബഈദൻ, വിദൂരമാണെന്ന്, ദൂരപ്പെട്ടതായി.
1: ഇന്നഹും യറൗനഹു ബഈദ,
0: നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു. വചനം 7 വാക്കർത്ഥം വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ, അടുത്തതായി.
1: വനറാഹു ഖരീബ,
0: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചകഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചൊല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്നു വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അള്ളാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബ്രീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ഷുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇതു മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്: കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചുവെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു, പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തിം മിമ്മാ തഉദ്ദു. ഈ രണ്ടു വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ذكرهماللہ اللہ اعلم بهما واکره ان اقول في كتاب الله بما لا اعلم. അർത്ഥം: അങ്ങനെ രണ്ടു ദിവസങ്ങളെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചു.

0: എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തുൽ ഹൂദ് 123 വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ടവസാനിക്കുന്നില്ല, മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് മലക്കുകളും റൂഹും അള്ളാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഅദല്ല, എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൽ മഅരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷി.

വ്യക്തികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം ഇന്ന് നമ്മൾ കേൾക്കുന്നത് 12-ാമത്തെ ജുസു ആണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ഖത്തമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് 12-ാമത്തെ ജുസു ആണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം?

0: ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ അഖ്റാഫിന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഅ സലാഹ് അൽ മുസ്ലി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അഅ്റാഫ്. പാരായണം നിർവഹിച്ചത് സലാഹ് അൽ മുസ്ലി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. واذكر

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45-66 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ. ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യവചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ സൂറത്ത് യൂനുസ് സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി വ അലാ മനി തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 പേജുള്ള 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أعوذ عندنا سميع ب
4: إدغام
3: إقلاب هذا هذا تنوين ശേഷം ബ ആണ്. നൂൻസാക്കിനക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടു കൂടി. അപ്പോൾ
4: സമീഉം ബസീർ
3: അല്ലദീന യുളാഹിറൂന മിൻകും ുസാക്കിനു ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും എന്നതിലെ മീമ് മിന്നിലെ മീമ്, രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീമ്, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ അങ്ങനെ.
4: മിൻകും മിൻ നിസ
3: അയ്യോ, പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ല ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസ ഇഹിം
4: മിൻകും മിൻ നിസ ഇഹിം.
3: ആ വീണ്ടും അതാ, നിസ ഇഹിമ്മ അതും മണിക്കണം, പിന്നെ ഹുന്ന അതും. മൊത്തത്തിൽ നല്ലോ ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ, നൂനസാക്കിനു ശേഷം ഹംസേൺ. അപ്പോൾ ഇളഹാർ, ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ, നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇത് കാമ്പി കുന്ന, തെൻവിന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. അഫുവ്വുൻ ഗഫൂർ അവിടെ എന്താ, തെൻവിന് ശേഷം ഗാ, അപ്പോൾ ഇലഹാർ ഇലഹാർ ഇലഹാർ കേട്ടോ. അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് നോക്ക്. അഫുവൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിന്നിസ, അവിടെ മിന്നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം. ثم يعودون لما قالوا فتحرير رقبة مي تنوين شاشة ميم بنا من قبل. من قبل انت اخفاء اخفاء الله ماني كنا ابا رقبة من قبل
4: رقبة من قبل
3: മദ് കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കൊന്ന, പിന്നെ സ എന്നുള്ളത് മദ് ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
4: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
4: قد سمع

0: ذلكم توعظون به والله بما تعملون خبير.
1: ذلكم توعظون به والله بما تعملون خبير.
0: وآخر دعوانا الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ദ്വാദ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനി തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. തജ്വീദ് പഠനം എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നും അതിൽ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും, അതിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾ ഏതൊക്കെയാണ്, അത്ര ഗൗരവമല്ലാത്തതേത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളിൽ വരുന്ന പിഴവുകൾ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അതിന് നൽകേണ്ട വിശേഷണം നൽകാത്തത് കൊണ്ടോ വരുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ അടുത്ത കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശദീകരിച്ചു വരുന്നത്. തൊട്ടു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം, നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ, ആ അക്ഷരങ്ങളെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാഫിൻ്റെയും കാഫിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുന്ന, പുറത്തു വരുന്ന ജീം, ഷീൻ, യ എന്നീ മൂന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അറബി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അക്ഷരം, ഒരു വേള അറബി ഭാഷയുടെ പേരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ മാത്രം പ്രത്യേകതയായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന അക്ഷരം ദാദ്, അല്ലാദ് എന്നുള്ള അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകത കൊണ്ട് തന്നെ അറബി ഭാഷയെ ലോഗത്തു ദാദ്, ദാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം മറ്റു ഇതര ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത, അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരക്ഷരമാണ് ദാദ് എന്നുള്ളത്. അതിൻ്റെ ഉച്ചരിക്കാനുള്ള ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ തുടക്കം മുതലേ ആ ഒരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന അബദ്ധങ്ങളെ അതിലുള്ളൂ. പല ആളുകളും ദാഉം അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അവസാന ആയത്ത്, അവസാന കലിമത്ത് അദ്ദാലീൻ എന്നുള്ളതാണ്. വലദ്ദാലീൻ, അത് മഹാഭൂരിപക്ഷം ആളുകളും അറിയാതെയാണ് പലരും ലോലീൻ എന്നാണ്, അഥവാ ബാദിനെ ലോ ആക്കി ഉച്ചരിക്കുന്നു അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഉച്ചരിക്കപ്പെടുന്നത്, ലോ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരം മാറിപ്പോകുക എന്നുള്ളത്. അത് അർത്ഥത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലഹ്നുൽ ജലീൽ പെടുന്ന കാര്യമാണ് തജ്വീദിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ദാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ദാഉം അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം പ്രകടമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പല ആളുകളും ഈ ദാദ് വാവും തമ്മിലുള്ള അത് കൂടിക്കലർത്തിക്കൊണ്ട് പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടോ ഒരേ രൂപത്തിൽ തോന്നിക്കുന്ന വിധമാണ് പലപ്പോഴും അതിനെ ഉച്ചരിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വിശേഷണത്തിലും അതിൻ്റെ മഖ്റജിലും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലും അതുപോലെ അതിൻ്റെ വിശേഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിനുള്ള വിശേഷണം മറ്റു അക്ഷരത്തിനുണ്ടാകാം. വിപരീതമുള്ള സിഫത്തുകളുണ്ട്, വിപരീതമില്ലാത്ത സിഫത്തതൊക്കെ പരസ്പരം ഉള്ള വിശേഷണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ വിശേഷണങ്ങളെ വ്യത്യാസം അതിൻ്റെ ഉച്ചാരണത്തിൽ നമുക്ക് പ്രകടമാകും. സിഫാത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ വിശേഷണങ്ങളാണ് എന്നുള്ളത്. ഓരോ അക്ഷരത്തിനുമുള്ള വിശേഷണങ്ങൾ പറയാം. ഇവിടെ അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ വിപരീതമില്ലാത്ത സിഫത്തുകൾ, വിപരീതമില്ലാത്ത അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തലക്കെട്ടിൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച കാര്യമാണ് അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളത്. അഥവാ ദാദിൻ്റെ മഖ്റജ്, അതിൽ റാദിൻ്റെ ദാദിൻ്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഇടതു ഭാഗം, അതിൻ്റെ അരിക്, അതാണ് ഇത് ദാദിൻ്റെ മഖ്റജ്. അൽ അദ്റാസ്, അൽ യുസ്ര, യുംന, ചിലർ പറയുന്നത് വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇരു ഭാഗത്തിൽ ഏതിൽ ഒരു ഭാഗത്ത്, അതിൽ ഇടതു ഭാഗമാണ് അതിലേറ്റവും ശരിയായത്, അല്ലെങ്കിൽ കൂടുതലും അവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. അത് അരു നീളത്തിലാണ്, നാവിൻ്റെ ഇടതുഭാഗം അരു നീളത്തിൽ തന്നെ നീണ്ടുകിടക്കുന്ന മഖ്റജാണ് ദാദിൻ്റെ മഖ്റജ്. അതുകൊണ്ട് ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞ ആ മഖ്റജ് ദാദിൻ്റെ മഖ്റജ് തുടങ്ങി ലാമിലേക്ക് നീളുന്ന, അതാണ് ഇസ്തിത്വാലത്ത്. ആ നീളുന്ന മഖ്റജ് ഉള്ള അക്ഷരമാണ്, സിഫത്തുള്ള അക്ഷരമാണ് ദാദ് എന്നുള്ളത്. അത് അണ്ണാക്കിലേക്ക് അങ്ങനെ നീണ്ട് പോകുന്ന അക്ഷരം ദാദ്. ഈ ദാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മൾ നാവിൻ്റെ ഇടതു ഭാഗത്ത് നീളത്തിൽ ആ അണ്ണ മുകളിലത്തെ അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ടാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ മഖ്റജ് ആണെങ്കിലും അതുപോലെ തന്നെ സിഫത്താണെങ്കിലും ഈ ഒരു പിന്നെ സാദൃശ്യമില്ലായ്മ, ഒരു സാദൃശ്യവും ദാഉം അതുപോലെ തന്നെ ദാദും തമ്മിൽ ഇല്ല. മനസ്സിലായില്ലേ? വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മഖ്റജണി തുറഫുൽ ലിസൻ, നാവിൻ്റെ അറ്റഭാഗത്തു നിന്നാണ്, മുൻഭാഗത്തെ അഗ്രഭാഗത്തു നിന്നാണ് ദാ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാ പറയുമ്പോൾ നാവ് പുറത്തേക്ക്, അതിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരും. അതിൻ്റെ അഗ്രഭാഗം സാ പറയുന്ന പോലെ, ദാല് ദാ പറയുമ്പോൾ നാവിൻ്റെ പുറത്തേക്ക് വരും. എന്നാൽ ഒരിക്കലും തന്നെ ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരുന്നതല്ല. കാരണം അത് ഉള്ളിൽ ഇടതു ഭാഗത്ത്, നാവിൻ്റെ അരികിൽ ഇടതു ഭാഗത്ത് അരുനീളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് അദ്ദാദ്. അതാണ് അതിൻ്റെ വിശേഷവുമായും അതുപോലെ തന്നെ മഖ്റജുമായും ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം, തറഫുൽ ലിസാൻ എന്നാണ് ദാ വരുന്നതെങ്കിൽ എഹ്ദ ഹാഫത്തയ്യൽ ലിസാൻ, അല്ലെങ്കിൽ നാവിൻ്റെ ഇടതു ഭാഗത്ത്, ഹാഫത്ത് എന്ന് പറഞ്ഞാൽ അരിക്, എഹ്ദ ഹാഫത്തയ്യൽ ലിസാൻ എന്നാണ് തജ്വീദിൻ്റെ പല പുസ്തകങ്ങളിലുള്ളത്. നാവിൻ്റെ ഇരുപാർശ്വങ്ങളിൽ ഒരു ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ, അപ്പോൾ അതിൽ ഇടതു ഭാഗമാണ് കൂടുതലും പിന്നെ പറയാറുള്ളതും അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളതും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തറഫുൽ ലിസാനിലാണ് ഇത് വാവിൻ്റെ ഉച്ചാരണം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വദ്ദാദ ബിസ്തിത്വാലത്തിം വമഖ്റജി മയ്യിസ് മിനല്ലാഹി വകുല്ലുഹാ തജി. വദ്ദാദ ബിസ്തിത്വാലത്തിൻ, ഇസ്തിത്വാലത്ത് കൊണ്ടാണ്, അത് പിന്നെ അതുപോലെ അതിൻ്റെ മഖ്റജ് കൊണ്ടും, മയ്യിസ് മിനല്ലാഹി, ലാഇൽ നിന്നും അതിൻ്റെ തമ്യീസ് വ്യത്യാസം, അതിൻ്റെ മഖ്റജ് കൊണ്ടും, രണ്ട് മഖ്റജിലാണ്. ലാഇൻ്റെ മഖ്റജ് തറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്താണ്, മേലെ മുൻപല്ലിൻ്റെ ഇതിനോട് ചേർന്ന് ഉസൂലിനോട് ചേർന്നിട്ടുള്ള അത് നാവിൻ്റെ മുൻഭാഗത്തെ അഗ്രഭാവം ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലാ ഇന്റെ മഹ്റജ് എങ്കിൽ നാവിൻ്റെ ഇടത് ഭാഗത്ത് അരു നീളത്തിലാണ് ബാദിൻ്റെ മഹ്റജ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പം രണ്ടും രണ്ട് അക്ഷരമാണ്, രണ്ടും രണ്ട് മഹ്റജാണ്, രണ്ടിനും സിഫത്തുകളും വേറെ തന്നെയാണ്. ഇസ്തിത്താലത്തി എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് ബാദ്, എന്നാൽ ലാഇന് ആ സിഫത്തില്ല. അപ്പോൾ സിഫത്തിലും മഹ്റജിലും അക്ഷരങ്ങളുടെ വിശേഷണത്തിലും അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. ഇനി രണ്ടക്ഷരങ്ങൾ ഉള്ള രണ്ടക്ഷരങ്ങളായ സംഗതി ഒരക്ഷരമാക്കി അല്ലെങ്കിൽ അതിനെ മാറ്റിച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകിച്ചും അറബി ഭാഷയിൽ വളരെ ചെറിയ വ്യത്യാസം, ഹറക്കത്ത് മാറിയാലും അക്ഷരം മാറിയാലും ഒക്കെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ വല്ല യദില്ലു വലാലത്ത് നമുക്കറിയാം വഴികേട് പിഴച്ചു എന്നാണ് അർത്ഥം. എന്നാൽ വല്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്, അസ്ബഹ വല്ല. അപ്പോൾ ഈ രൂപത്തിലെ വ്യത്യാസം അർത്ഥത്തിൽ വരും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ദ സാദ് ദാദാണ്, പ്രശോഭിതമായിരിക്കും അന്നത്തെ ദിവസം ഖിയാമത്ത് നാളുണ്ടാകുന്ന സംഭവങ്ങൾ. നല്ല മനുഷ്യന്മാർ, സൗഭാഗ്യവാന്മാരായിട്ടുള്ള സ്വാലിഹികളായിട്ടുള്ള ആളുകൾ, അവരുടെ ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. നാളിറ എന്നിട്ടോ അടുത്ത ആയത്തിലോ ഇലാ റബ്ബിഹാ നാളിറ നാളിറ ദി ലോ സാദ് തോ ലോ, അതെന്താണ് നാളിറ നോക്കി എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ അക്ഷരത്തിൽ നാളിറ നാളിറ, അപ്പോൾ ഈ വ്യത്യാസം അക്ഷരത്തിൽ വരുന്ന വ്യത്യാസം അർത്ഥത്തിലും വ്യത്യാസം വരും. അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന പാരായണം അത് പാടില്ലാത്തതാണ്, ഹറാമാണ്, വലിയ ഗുരുതരമായിട്ടുള്ള ലഹ്നുൽ ജലി എന്ന് പറയുന്ന ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മഹ്റജിലും സിഫത്തിലുമുള്ള വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കാറുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും, ഒരു പക്ഷേ രണ്ടും വെവ്വേറെ സ്ഥലത്ത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ രണ്ടും ഒരേ കലിമത്തിൽ അടുത്തടുത്ത് വരുമ്പോഴോ അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപോലെയാകുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരേ കലിമത്തിൽ തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് കലിമത്തുകളിൽ ആദ്യത്തിൽ അവസാനത്തിലും അടുത്ത കലിമത്തിൽ ആദ്യത്തിലും വരുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ മഹ്റജും ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജിൽ നിന്ന് തന്നെ അത് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം. ويوم يعض الظالم على يديه ويوم يعض يعض الظالم يعض الظالم ض ض ض ض عند ഈ വ്യത്യാസം يعض അവിടെ ദാദാണ് സാദുല്ലാദാണ് അക്രമി എന്ന് കൈകടിക്കുന്ന ദിവസം يعض الظالم يا ليتني اتخذت مع الرسول سبيلا ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ഇനി അതുപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു അഷ്റഹ് അലൻ അഷ്റഹ് ലക സദ്രക എന്ന സൂറത്തിൽ അല്ലദീ അൻഖദ ദഹ്റക അൻഖദ ദഹ്റക സ്ലയ അൻഖദ ദഹ്റക അങ്കബ സാദുല്ലാദ് മുറിച്ചു കളയുക, അല്ലെങ്കിൽ അപ്പോൾ ആ രൂപത്തിൽ രണ്ടും വ്യത്യാസപ്പെടുത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓതണം. അല്ലദീ അങ്കബ ദഹ്റക അങ്കബ ദഹ്റക, അത് രണ്ടും രണ്ടായി തന്നെ പറയണം. കേൾക്കുന്നവർക്ക് സദൃശ്യമായി ഒരുപോലെയായി തോന്നാൻ പാടില്ല. കേൾക്കുമ്പോൾ രണ്ടും രണ്ടായി തന്നെ തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഓതാനും പാടില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ദാദും ലാവും ഒരേ കലിമത്തിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ കലിമത്തിൻ്റെ അവസാനത്തിലോ രണ്ടാമത്തെ കലിമത്തിൻ്റെ തുടക്കത്തിലോ വരുമ്പോൾ രണ്ടിനെയും ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദാദ് എന്ന അക്ഷരം, ലുഗത്തു ദാദ്, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാദ് എന്ന അക്ഷരം അതിൻ്റെ ഒരു സിഫത്താണ് അൽ ഇസ്തിഇല ഹുസ്സവഖ്തിൻ ഖിൽ. മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഹുറൂഫുൽ ഇസ്തിഇല. ഇസ്തിഇലൻ്റെ അക്ഷരം അഥവാ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരം. ഖ സോ പോ ലോ ഖ ഖോ ലോ തുടങ്ങിയുള്ള അക്ഷരം. അപ്പോൾ ഇതിൽപ്പെട്ട രണ്ട് അക്ഷരമാണ് എന്ത്? ഈ പോ വാദും വാദും അതുപോലെ രണ്ടും ഇസ്തിഇലൻ്റെ അക്ഷരം തന്നെയാണ്. എന്നിരുന്നാലും അത് നമ്മൾ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ, അതിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ഇൽ തുറ ഇൽ ഇൽ തുറ അതുപോലെ തന്നെ ഫമാൻ ഇൽതുറ ഗൈറ ബാഗി വലാ ആദി ഫലാ ഇസ്മ അലൈ. അതുപോലെ തന്നെ അഫദ്തും അഫദ്തും ബാദിനെയും ബാഇനെയും വേർതിരിച്ച്, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേർതിരിച്ച് തന്നെ പ്രകടമാക്കി തന്നെ ഓതാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇമാം ജസീർ റഹിമഹുള്ള പറഞ്ഞത്, വൽതുർ റമഅ വഅൽത മഅ ഫൽതും വസഫിഹ ജിബാഹുഹും അലൈഹിം. അപ്പോൾ അത് പ്രത്യേക, അത് ഈ വൽതുർ വഅൽത അഫൽതും പോലെയുള്ള ആ കലിമത്തുകളിൽ എന്ത് ചെയ്യണം? രണ്ടും രണ്ട് വ്യക്തമാക്കി തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. അത് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. ചേർത്തി ദാദിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവഅദ്ദ ഉണ്ടോ, അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ശേഷം ത ഓ തോ ഒക്കെ വരുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ ഓതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ അനറബികളാണ്, അതുകൊണ്ട് തന്നെ അറബി ഭാഷ തന്നെ ഉച്ചരിക്കാൻ, അത് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അറബി ഭാഷ പഠിക്കുന്ന തുടക്കക്കാരായ, അതുപോലെ ഖുർആൻ പാരായണം പരിശീലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ അത് നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നല്ല ഒരു തജ്വീദ് അറിയുന്ന കാരിയിൽ നിന്നും കേട്ട് ഉച്ചാരണങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന അതേ മഹ്റജ് ഒരേ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതിന് നൽകുന്നത് വരെ നമ്മുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ നമ്മൾ വിചാരിക്കരുത് ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു, ഖുറാനൊക്കെ ഓതുന്നുണ്ട്, അത്യാവശ്യം ഹിഫ്ദുണ്ട്. ചില ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ച രീതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തജ്വീദൊന്നും പഠിക്കാനില്ല, ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പാരായണമൊന്നും ശരിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് നമ്മളെക്കാൾ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പഠിക്കാത്തവർ അത് പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ തന്നെ അതിനൊന്നും കൂടി ശരിയായിട്ടുണ്ടോ പഠിച്ചത് എന്നുള്ളത് കൂടി വിലയിരുത്തുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. ലിദ്ദിക്കർ, അതിനെ പഠിക്കാനും ചിന്തിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറുള്ളവർ ആരുണ്ടോ എന്നുള്ള അല്ലാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് തജ്വീദാകട്ടെ തഫ്സീറാകട്ടെ ഏത് ഇതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ടത് അത് അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ അതിൻ്റെ പഠിക്കാനുള്ള ശരിയായ രൂപം അത് ശരിയായ രൂപത്തിൽ ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളടുക്കൽ നിന്നും പോയി പഠിക്കുക. ആ ഉച്ചാരണം നേരിട്ട് കേട്ട് തന്നെ, പുസ്തകത്തിലൂടെയോ മറ്റോ അല്ല, നേരിട്ട് കേട്ട് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണത് കേൾക്കുകയും അതുപോലെ അത് കാണുകയും ചെയ്തിട്ട് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഏതായിരുന്നാലും ഈ ബാദ് കുറച്ച് പ്രയാസമുള്ള അക്ഷരമാണ്. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ശ്രദ്ധയും താല്പര്യവും ഇതിൻ
5: പീസ് ഖുർആനിടയിലെടുത്തതായി മനപ്പാഠം. നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.

فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون.

അല്ലാഹു ലിയജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ ثم إلى ربكم ترجعون.

فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون.

فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون.

0: وَخَلَقَ اللَّهُ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ وَلِتُجْزَى كُلُّ نَفْسٍ بِمَا كَسَبَتْ وَهُمْ لَا يُظْلَمُونَ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനഃപാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
2: റേഡിയോ ഹർമേൻ ലൈവ്. ഇരു ഹർമുകളിലെ ഫജർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 97 മുതൽ 112 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലൂടെ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്. സൂറ യാസീനിലെ 68 മുതൽ 83 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, ഖുർആൻ പാരായണം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: പേസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണ
4: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ, അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
5: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അള്ളാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അള്ളാഹു ഇന്നറിയാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
6: വൈലുൻ ലിൽ മുത്തഫിഫീൻ,
4: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
6: വചനം 2.
4: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
6: അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ,
4: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
6: വചനം 3.
4: വഇദാ കാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
6: വഇദാ കാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
4: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
6: വചനം 4.
4: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
6: അലായദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
4: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
6: വചനം 5.
4: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
6: ലിയൗമിൻ അളീം,
4: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
6: വചനം 6.
4: യൗമയഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
6: യൗമയഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
4: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
5: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
7: വചനം 7.
8: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയ വാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
9: كلا إن كتاب الفجار لفي سجين.
8: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
7: വചനം 8.
10: وما أدراك, നിനക്ക് അറിയിച്ചതെന്താണ്? ما സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
9: وما أدراك ما സിജ്ജീൻ,
8: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്ത് അറിവാണുള്ളത്?
7: വചനം 9.
10: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
9: കിതാബും മർഖൂം,
8: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
5: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
7: വചനം 10.
10: വൈലു യൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
4: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
7: വചനം പതിനൊന്ന്.
10: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
9: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
4: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
7: വചനം പന്ത്രണ്ട്.
10: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
9: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അതീം,
4: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
7: വചനം പതിമൂന്ന്.
10: ഇദ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
9: ഇദ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
4: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
5: എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞ് പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
7: വചനം പതിനാല്.
10: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബെൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അലാ കൊലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
9: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ,
4: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറപിടിച്ചിരിക്കുന്നു.
7: വചനം പതിനഞ്ച്.
10: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇതിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
9: കല്ല ഇന്നഹും അറബ്ബിഹിം യൗമ ഇതിൻ ലമഹ്ജൂബൂൻ,
4: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
7: വചനം പതിനാറ്.
10: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
9: ثم انهم لصالو الجحيم,
4: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
7: വചനം പതിനേഴ്.
10: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
9: സുമ്മ യുഖാലു ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ,
4: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
5: അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും.

0: അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിന്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
1: പേസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വിശദീകരണവും സാധാരണക്കാർക്ക് ഏറെ ലളിതമായി പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേക പരിപാടിയാണ് ഹൃദയവസന്തം. ഹൃദയവസന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുക്കുന്നത് ഖുർആനിലെ സൂറത്തുൽ യാസീനിലെ ആയത്തുകളാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്ത് യാസീനിലെ 33-34 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഇതേ പരിപാടിയിലെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും, ഓർക്കുന്നുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. 32-ാമത്തെ ആയത്തിൽ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, ഇതാണ് ഇതിനു മുമ്പ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ആയത്ത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. എങ്ങനെയാണ് അള്ളാഹു മരിച്ചുപോയ ആളുകളെ, മണ്ണോട് ചേർന്നവരെ ഒരിക്കൽ കൂടി അവരുടെ ശരീരം പുനഃസംഘടിപ്പിച്ച് മരണസമയത്ത് മനുഷ്യൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ ആ ശരീരത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുക, മണ്ണായിത്തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് ഒരിക്കൽ കൂടി സംവിധാനിക്കുക, അതിനൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേതുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എന്നാൽ മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഏതൊരു സാധാരണ മനുഷ്യനും അന്വേഷിക്കാനും കണ്ടെത്താനും ബോധ്യപ്പെടാനും കഴിയാവുന്ന തെളിവുകൾ നിരത്തി പരലോകത്തെ സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിന് ഇതിന് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായൊരു മറുപടിയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ ഉൾപ്പെടെ ഇതേ ആശയം പരാമർശിക്കുന്ന മറ്റു പല അധ്യായങ്ങളിലും ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് അതിന് സാധിക്കുമോ, പരലോക

ഒരിക്കൽ കൂടി മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുമോ? അതിനുള്ള തെളിവെന്താണ്? അതിൻ്റെ ഉത്തരങ്ങളിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓതിയ ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ സൂചിപ്പിക്കാം. ഒന്ന്, ആ 33-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു. വആയതുൻ ലഹും, ശരിക്ക് ആയതുൻ എന്നത് നമ്മളൊരു അറബി വായിക്കുമ്പോൾ ലൊമ്മ് തൻവീന് വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുക, വആയതുൻ. എന്നാൽ അതിൻ്റെ ശേഷം ലാമു വരുമ്പോൾ ആ ആയത്തുൻ എന്നതിൽ ഇൻ എന്ന വ്യക്തമായ ഉച്ചാരണം ഇല്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ആ തൻവീനിനെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഓതണം. അതിൻ്റെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാത്തൊരു വലിയ കാര്യമല്ല പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ അതിങ്ങനെയാണ്, ആയത്തുൻ എന്ന് ഓതാതെ മറിച്ച് ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. വആയതുല്ലഹുമുൽ അർദു, വആയതുല്ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ. ആ പാരായണം ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം. വആയതുല്ലഹും, വആയതുല്ലഹും, ആയത്തുൻ എന്നല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ മിൻ നഖീലിൻ, മിൻ നഖീലിൻ, മിൻ നഖീലിൻ എന്നതിനെ ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കണം. വജഅൽന ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅനാബ്. മിൻ നഖീലിൻ എന്ന് കഴിഞ്ഞുള്ള ആ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചു ഓതാനും ശ്രദ്ധിക്കണം. അതാ പാരായണം ഒന്ന് കേട്ടാൽ നമുക്ക് അതിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ തീർത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓതുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം കൂടുതൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പാരായണമൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഓത്ത് നന്നാക്കാൻ ശ്രമിക്കുക. എന്ന ഭാഗം ഒന്നുകൂടെ ഓതാം. വജഅൽനാ

0: മിൻ നഖീലിൻ വ അഅനാബിൻ എന്നല്ല, വ അഅനാബിൻ വ ഫജ്ജർന എന്നല്ല. ആ വാവിന് മുന്നിൽ വരുന്ന തൻവീനുകളെ, നഖീലിൻ എന്നതിലെ തൻവീനിനെയും അഅനാബിൻ എന്നതിലെ തൻവീനിനെയും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ സാധിക്കും. മിൻ നഖീലിൻ വ അഅനാബിൻ വ ഫജ്ജർന, ആ രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഒരു തവണ കൂടി ആ രണ്ടായത്തുകൾ ഓതാം. കൂടെ ഇത് കേൾക്കുമ്പോൾ സൂറത്തു യാസിൻ മലപ്പാടമുള്ള ധാരാളം ആളുകൾ ശ്രോതാക്കളിലുണ്ടാകും. അതോടൊപ്പം ഖുർആൻ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് അതിന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തായിരുന്നാലും മനസ്സിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഓതുകയാണെങ്കിൽ കുറച്ചൊക്കെ തെറ്റ് തീർത്ത് നല്ല രൂപത്തിൽ ഓതാൻ നമുക്ക് കഴിയും. ഒന്നുകൂടെ പാരായണം ചെയ്യാം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യാകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ. കൂടുതൽ നല്ല ഖിറാഅത്തുകൾ കേട്ട് പാരായണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ പഠിക്കണമെന്ന് ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാരായണ നിയമങ്ങൾ നല്ല രൂപത്തിൽ ഓതണമെന്ന് തന്നെ, വിശുദ്ധ ഖുർആനിന് ഏറ്റവും നല്ല തളാത്മകമായി പാരായണം ചെയ്യണമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം? ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശമെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലെ വാക്കുകളെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ രണ്ട് ആയത്തുകളിൽ വന്നിട്ടുള്ള അറബി പദങ്ങളെ, വാക്കുകളെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആയത്തുൻ, ആയത്ത് എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലെയും ഓരോ വചനങ്ങളെ ആയത്തുകൾ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ അതൊരു സാങ്കേതിക പദമായി അങ്ങനെ ഉപയോഗിക്കുന്നു. എന്നാൽ ആയത്ത് എന്നതിനുള്ള മലയാള പരിഭാഷ ദൃഷ്ടാന്തം എന്നാണ്. അപ്പോൾ ആയത്തു ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ലഹും അവർക്ക്, അവർക്കുള്ള ദൃഷ്ടാന്തം. അഥവാ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടാകും. ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ചു, എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് സാധ്യമാകുമോ, അതെങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ അവർക്കുള്ള ദൃഷ്ടാന്തം, പരലോകമുണ്ട്, മനുഷ്യൻ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനുള്ള തെളിവ് അൽ അർദ്, ഭൂമിയാണ്. അൽ അർദ്, ഭൂമിയാണ്. എങ്ങനെയാണ് ഭൂമി തെളിവാകുക? എങ്ങനെയാണ് മരിച്ചുപോയവരെ അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നതിന് ഭൂമി ഒരു ദൃഷ്ടാന്തമാകുന്നത് എങ്ങനെയാണ്? അൽ അർദുൽ മൈത്ത, അൽ മൈത്തു, മൈത്തസ്, മയ്യത്ത് എന്ന വാക്ക് മലയാള പദം പോലെ ഉപയോഗിക്കുന്ന ഒരു അറബി പദമാണ്. ശവം, ജീവനില്ലാത്തത്, നിർജീവമായത്. അപ്പോൾ അൽ അർദുൽ മൈത്ത എന്ന് പറഞ്ഞാൽ നിർജീവമായ ഭൂമി, ജീവനില്ലാത്ത ഭൂമി. അഹ്യൈനാഹ, അഹ്യൈന, അഹ്യൈന എന്ന് പറഞ്ഞാൽ ഹയാത്താക്കി, നാം അതിന് ജീവൻ നൽകി. മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് നാം ജീവൻ നൽകി. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അതിൽ നിന്ന്, ആ ധാന്യത്തിൽ നിന്ന്. യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആയത്തിലെ വാക്കുകളെ ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. മരിച്ചുപോയവരെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമെന്നതിനുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ് അള്ളാഹു ഈ രണ്ട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ആയത്തുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. അൽ അർദുൽ മൈത്ത, നിർജീവമായി കിടക്കുന്ന ഭൂമിയാണ്. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ അതിൽ നിന്ന് അഥവാ ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അപ്പോൾ അതിൽ നിന്ന്. യഅക്കുലൂൻ, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ധാന്യത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മഴ കിട്ടാതെ, വെള്ളമില്ലാതെ, സസ്യലതാദികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ്, പുൽമേടുകളെല്ലാം നശിച്ച് ചമ്പലായി, ഒന്നുമില്ലാത്ത ചുവന്ന മണ്ണ്, അതല്ലെങ്കിൽ പച്ചപ്പ് നശിച്ചുപോയ ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തേക്ക് മഴ വർഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിർജീവമായ ആ ഭൂമി, അള്ളാഹു അതിനെ ജീവിപ്പിക്കുകയാണ്. വിത്തുകൾ മുളച്ചു പൊങ്ങുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു. മഴയുടെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. മഴ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിക്കിടന്നിരുന്ന, തരിശായി കിടന്നിരുന്ന ഭൂമിയെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ എന്തൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. എവിടെയായിരുന്നു ഈ ചെടികൾ? എവിടെയായിരുന്നു ഈ പച്ചപ്പ്? എവിടെ നിന്നാണ് ഈ ഇലകൾ മുളച്ചു വന്നത്? ഒരു വിത്തും നമ്മൾ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ അതുപോലെയാണ്. മനുഷ്യൻ മരിച്ചു, മണ്ണോട് ചേർന്നു, മണ്ണിനടിയിലായി, ചിതലരിച്ചുപോയി. കുറേ കാലങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി കാഹളത്തിലൂതപ്പെടുമ്പോൾ എങ്ങനെയാണോ ആ മഴ വർഷിച്ച് തരിശായ ഭൂമിയിൽ വിത്തുകൾ മുളച്ച് സസ്യലതാദികൾ ഉണ്ടായി, ഉണങ്ങിക്കിടന്നിരുന്ന, വരണ്ടുകടന്നിരുന്ന തരിശുഭൂമി കാണാൻ നയനമനോഹരമായ പച്ചപ്പുള്ള സുന്ദരമായ പരിസ്ഥിതിയായി മാറിയത്, ആ രൂപത്തിൽ അതിന് സാധിക്കുന്ന, അത് നിർവഹിക്കുന്ന അള്ളാഹു മനുഷ്യനെ അതുപോലെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ധാന്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഭൂമിക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, വജഅൽന, നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫീഹ, അതിൽ അഥവാ ആ ഭൂമിയിൽ. ജന്നാത്തിൻ, തോട്ടങ്ങളെ. ജന്നതുൻ, വാക്ക് നമുക്ക് സുപരിചിതമാണ്. സ്വർഗത്തിന് ജന്ന എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നു, തോട്ടത്തിനും ജന്നത്ത് എന്ന പദമാണ് ഉപയോഗിക്കുക. ജന്നാത്തിൻ, തോട്ടങ്ങൾ. മിൻ നഖൈലിൻ, എന്തിൻ്റെ തോട്ടങ്ങളാണ്? നഖൈൽ, നഖ്ല, ഈത്തപ്പനം, ഈത്തപ്പഴങ്ങളുടെ തോട്ടങ്ങൾ. വ അഅ്നാബിൻ, ഈനബുൻ, ഐനബുൻ, ജം അഅ്നാബുൻ, ഐനബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅ്നാബ്. മുന്തിരികൾ, മുന്തിരികളുടെയും ഈത്തപ്പഴങ്ങളുടെയും തോട്ടങ്ങൾ അള്ളാഹു ആ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വ ഫജ്ജർന, നാം പൊട്ടിയൊഴുക്കുന്നു. ഫീഹ, ആ തോട്ടങ്ങളിൽ, ഭൂമിയിൽ. മിനൽ ഉയൂൻ, ഐന്, ഉയൂൻ, ഐൻ എന്നതാണ് അതിൻ്റെ ഏകവചനം. ഉയൂൻ എന്നതാണ് ബഹുവചനം, അർത്ഥം അരുവികൾ, ഉറവകൾ എന്നാണ്. കണ്ണുകൾക്കും, മനുഷ്യൻ്റെ കണ്ണിന് ഐൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഐൻ ഉയൂൻ എന്നതിന് നീരുറവകൾ, ചെറിയ അരുവികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതാണ് ഈ രണ്ട് ആയത്തിലെ അറബി പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ. ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ അതിലൂടെ ഒന്ന് കടന്നു പോകാം. നമ്മുടെ ശ്രദ്ധ കൂടെയുണ്ടാകണം. എന്തുകൊണ്ടാണ് ആയത്തിലെ വാക്കുകളുടെ അർത്ഥം പറയുന്നത്? അതിൻ്റെ ആശയം പറഞ്ഞ് നമുക്കതിൻ്റെ സാരാംശം ലഭിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ, ഇതിന് കാതോർക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലാസ്സിൽ ഒരണ്ടായത്ത് പഠിക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ അറബി വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പിന്നീട് അങ്ങനെ ഒരു പത്തായത്തിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അതേ വാക്കുകൾ വരുന്ന മറ്റു ആയത്തുകൾ നമുക്ക് സ്വയമേവ വായിക്കുമ്പോൾ അതിൻ്റെ ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഉപകാരപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായത്തുകളുടെ വാക്കുകളെ വേഗത്തിലൊന്ന് പറയാം. വആയത്തുല്ലഹും അവർക്കുള്ള ദൃഷ്ടാന്തം. അൽ അർദുൽ മൈത്ത നിർജീവമായ മയ്യത്തായ ഭൂമിയാണ്. അഹ്യൈനാഹ അതിനെ നാം ഹയാത്താക്കി അതിന് നാം ജീവൻ നൽകി. വഅഖ്റജ്ന അതിൽ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ അതിൽ നിന്ന് ഹബ്ബൻ ധാന്യങ്ങളെ. ഫമിൻഹു യഅക്കുലൂൻ അതിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വജഅൽന ഫീഹ അങ്ങനെ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി. ജന്നാത്തു മിൻ നഖൈലിൻ ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ. വഅനാബിൻ മുന്തിരിയുടെയും. വഫജ്ജർന ഫീഹ അതിൽ നാം പൊട്ടിയൊഴുക്കി. മിനൽ ഉയൂൻ അരുവികൾ ഉറവകൾ. അപ്പോൾ ആയത്ത് എന്ന വാക്ക് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഓർമ്മയുണ്ടാകും. ആ ഒരു വാക്ക് നമ്മൾ പ്രാവശ്യം ഒന്ന് പഠിക്കാം. ദൃഷ്ടാന്തം. ഹബ്ബൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ധാന്യം. ഒയൂൻ എന്ന വാക്കിന് എന്താണ് നമ്മൾ അർത്ഥം പറഞ്ഞത്? അയിന് ഒയൂൻ എന്ന് പറഞ്ഞാൽ അരുവികൾ, ഉറവകൾ. കണ്ണിനും അയിന് എന്ന വാക്ക് പറയും എന്ന് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇവിടെ ഈ ആയത്തിൻ്റെ ആശയത്തിലേക്ക് കടന്നു ചെന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയോട് സംസാരിക്കുന്ന, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ ചിന്തയോട് സംസാരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് സ്ഥാപിക്കാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തത്തെ, തെളിവിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് വളരെക്കാലം പരിചയമുള്ള ഒരു മാർഗമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സംവിധാനമാണ്. ഏതു നാഗരിക ജീവിതത്തിൽ കഴിയുന്ന ആളായിരുന്നാലും, എത്ര നഗരവൽകൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളായിരുന്നാലും, അയാൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഏതെങ്കിലും ഒരു കൃഷിയിടത്തിൽ മുളച്ചുണ്ടായി, വിളവെടുത്ത് പഴുത്തു പാകമായി, മൂത്തു പാകമായി, അത് വെന്ത് തൻ്റെ ഭക്ഷണപാത്രത്തിലെത്തുമ്പോൾ അതാണവൻ, അതുകൊണ്ടാണ് അവൻ വിശപ്പടക്കുന്നത്. അതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ, ഒരു വിത്ത് മുളക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ, ഒരു ധാന്യം വിളയുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ, ഒരു മരം കായ്ച്ച് പഴമുണ്ടായി പഴുത്തു പാകമാകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. കാരണം കൃഷി ഒട്ടുമില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്കുമുള്ള ഭക്ഷണം വരുന്നതൊരു കൃഷിയിൽ നിന്നാണ്. പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് കൃഷി മാത്രം മനുഷ്യൻ്റെ ഉപജീവനമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എന്നാണിപ്പോൾ വ്യവസായങ്ങൾ ഉണ്ടായത്? രണ്ടോ മൂന്നോ നൂറ്റാണ്ടിനപ്പുറം കൃഷി മാത്രമാണ് മനുഷ്യന് പരിചയമുള്ളത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഏറ്റവും വേഗത്തിൽ മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ അറിയാനും മനസ്സിലാക്കാനും കഴിയാവുന്ന മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ഒരു ഉദാഹരണം കൊണ്ടാണ്, ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് അള്ളാഹു പരലോകത്തെ ഇവിടെ സ്ഥാപിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണത്. തരിശായ ഭൂമി ഉണ്ടാകുന്നു വേനലിൽ. അത് കഴിഞ്ഞ് ഒരു മഴ പെയ്യുമ്പോൾ ആ തരിശുഭൂമിയിൽ വിത്തുകൾ മുളയ്ക്കുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു അല്ലേ? ആ റബ്ബ് അതുപോലെ ഒന്നുമില്ലാത്ത, മണ്ണായിപ്പോയ മനുഷ്യനെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് നടക്കുക എന്നാണ് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, പല വിത്തുകളും അവ എടുത്തു പരിശോധിച്ചാൽ, ഒരുപക്ഷെ ഒരു കല്ലുകൊണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളൊക്കെ ഈത്തപ്പഴം കഴിക്കുന്ന ആളുകളാണ്. ഈത്തപ്പഴം ധാരാളമായി കഴിക്കാറുണ്ട്. അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ഈത്തപ്പഴം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്നെങ്കിലും ഒരു തവണ ഈത്തപ്പഴത്തിൻ്റെ കുരു കടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ശ്രമിക്കില്ല. ഒരു ശ്രമം പോലും നടത്തി നോക്കില്ല. കാരണം അറിയാം, ഒരിക്കലും അത് നടക്കൂല. എന്നാൽ ഈത്തപ്പഴക്കുരു മണ്ണിൽ കിടന്ന് മഴ പെയ്ത് വെള്ളമൊന്നു നനഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ശക്തമായ പുറന്തോടിനെ പിളർത്തി ആ ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള മൺപാളിയെ പിളർത്തി വിത്ത് പുറത്ത് മുള പുറത്തു വരികയാണ്. നമ്മുടെ ചെറിയ വിരൽ കൊണ്ട് അതൊന്ന് ഞെരടിയാൽ, ഒന്ന് പിടിച്ച് അതിനെ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിൻ്റെ കാലൊന്ന് തട്ടിയാൽ വിത്ത് മുളച്ചു വരുന്ന അതിൻ്റെ മുള പൊട്ടിപ്പോകും. പക്ഷേ ആ മുള ഒരു വിത്തിൻ്റെ പുറന്തോടിനെ പിളർത്തിയാണ് പുറത്തു വരുന്നത്. ആ മുള മണ്ണിനെ തുരന്നാണ് പുറത്തു വരുന്നത്. ആരാണതിന് ശക്തി നൽകിയത്? ആ മുളയെ പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു തന്നെ മണ്ണോട് ചേർന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി പുനഃസംഘടിപ്പിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായും അള്ളാഹു രണ്ടു ദൃഷ്ടാന്തങ്ങളാണ് പഠിപ്പിക്കാറുള്ളത്. അതിൽ ഒന്ന് ഇതാണ്, മഴയുടെ കൃഷിയുടെ അടയാളങ്ങൾ, ഉദാഹരണം. ഇവിടെ നോക്കൂ, 22-ാം അധ്യായം സൂറത്തു ഹജ്ജിലെ 5-6 ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന, ഒന്ന് വായിച്ചു നോക്കേണ്ടുന്ന 2 ആയത്തുകളാണത്. 5-ാം ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം. വതറൽ അർദ ഹാമിദതൻ فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج
1: തരിശായ ഭൂമിയെ നിനക്കു കാണാം.
0: فإذا أنزلنا عليها الماء അതിൻ്റെ മേൽ അല്ലാഹു നാം മഴയൊന്ന് വർഷിപ്പിച്ചാൽ اهتزت അതൊന്ന് ഇളകും,
1: وربت അതൊന്ന് വികസിക്കും,
0: وأنبتت من كل زوج بهيج കൗതുകമുള്ള ഇണകളിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കും. തരിശായി കിടക്കുന്ന മണ്ണിൽ മഴ പെയ്താൽ അത് മുളച്ച് പച്ചപ്പുള്ളതായി തീരുകയാണ്. ദാലിക ബിഅന്നല്ലാഹു വൽ ഹഖ്, അല്ലാഹു അവൻ തന്നെയാണ് സത്യം. അന്നഹു യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകും. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 9-ാമത്തായത്ത് നോക്കൂ. വല്ലാഹു അല്ലദീ അർസല റിയാഹ്
1: ഫതുസീറു സഹാബം ഫസഖനാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ.
0: വല്ലാഹു അല്ലദീ, അല്ലാഹു അവനാകുന്നു, അർസല റിയാഹ കാറ്റുകളെ അയച്ചവൻ, ഫതുസീറു സഹാബൻ എന്നിട്ട് അവനാ കാറ്റുകൊണ്ട് മേഘങ്ങളെ ഇളക്കിവിടുന്നു, ഫസഖനാഹ് ആ മേഘത്തെ നാം നയിച്ചു കൊണ്ടുപോകുന്നു, ഇലാ ബലദിൻ മയ്യിത്തിൻ നിർജീവമായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക്,
1: ഫഅഹ്യൈനാബിഹിൽ അർദ ബഅദ മൗതിഹ
0: എന്നിട്ട് നിർജീവതയ്ക്കു ശേഷം ആ ഭൂമിയെ മഴ വർഷിക്കുമ്പോൾ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. കദാലിക നുശൂർ, തരിശുഭൂമിയിൽ വിത്തുമുളയ്ക്കുന്ന പച്ചപ്പുണ്ടാകുന്ന അത്ര പണി മാത്രമേ അള്ളാഹുവിന് മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കാനുള്ളൂ. കദാലിക നുശൂർ, അപ്രകാരമാകുന്നു മനുഷ്യരെ അള്ളാഹു പുനർജീവിപ്പിക്കുന്നത്, ഒരുമിച്ചു കൂട്ടുന്നത്. അടുത്ത ഒരായത്ത് സൂറത്തു ഖാഫിലെ ആയത്ത് നോക്കൂ.
1: വനസ്സമാ ഇമാ മുബാറക
0: വാനലോകത്ത് നിന്നു നാം അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിക്കുന്നു, വെള്ളമിറക്കുന്നു.
1: ഫഅംബത്നാ ബിഹി,
0: ആ വെള്ളം കൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നു, ജന്നാത്തിൻ തോട്ടങ്ങൾ,
1: വഹബ്ബൽ ഹസീദ്
0: കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും,
1: വന്നഹല ബാസിഖാത്തിൽ ലഹാ തുൽഉ നദീദ്
0: ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾക്ക് പഴുത്തുപാകമായ വലിയ കുലകളുണ്ട്.
1: റിസഖൽ ലിൽഇബാദ്
0: മനുഷ്യർക്കുള്ള ഉപജീവനമായിട്ടാണ് ഇതെല്ലാം നാം ഉണ്ടാക്കുന്നത്.
1: വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈത,
0: ആ മഴ കൊണ്ട് വെള്ളം കൊണ്ട് മരിച്ചുകിടക്കുന്ന ഒരു ഭൂമിയെ നാം ജീവിപ്പിക്കുകയും ചെയ്യുന്നു.
1: കദാലിക്കൽ ഖുറൂജ്,
0: അപ്രകാരമാകുന്നു നിങ്ങളുടെ പുനരെഴുന്നേൽപ്പ്, ഒരിക്കൽ കൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഈ ആയത്തിലൂടെയും പഠിപ്പിക്കുന്നു. അതേ ആശയമാണ് സൂറത്തു യാസീനിലെ 33-34 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകമെന്ന യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കാൻ മനുഷ്യനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന, മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു ദൃഷ്ടാന്തം മുന്നിൽ വെച്ചുകൊണ്ട് പരലോകത്തെ അള്ളാഹു സ്ഥാപിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകളെ ഓതാം. ഒന്ന് ശ്രദ്ധിക്കുക, കൂടെ ഓതാൻ ശ്രമിക്കുക.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ وَأَخْرَجْنَا مِنْهَا حَبًّا فَمِنْهُ يَأْكُلُونَ.
0: അവർക്കുള്ള ദൃഷ്ടാന്തം നിർജ്ജീവമായ ഭൂമിയാകുന്നു. അതിനെ നാം പുനർജീവിപ്പിക്കുന്നു. അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആ ധാന്യങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. വജ

0: അങ്ങനെ ആ ഭൂമിയിൽ അവിടെ ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ അരുവികളെ നാം പൊട്ടിയൊഴുക്കുകയും ചെയ്യുന്നു. ഇത്രയും ആണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാനും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുത്തത്. ഒരു നോട്ട്ബുക്കും പേനയുമായി ഈ പാഠഭാഗങ്ങൾ എഴുതിയെടുക്കുകയും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളിൽ ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ഹാമീം സജദയുടെ 33 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഷൂറ, സൂറത്തു സുഹറുഫ്, സൂറത്തു ദുഖാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണം പ്രശസ്ത ഖാരി അഹ്മദ് അൽ അജ്മി നിർവഹിക്കുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: ومن أحسن قولا

أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين وكم

عهد عندك إننا لمهتدون فلما كشفنا عنهم العذاب إذا هم ينكثون.

تسويرة من ذهب أو جاء معه الملائكة مقترنين فاستخف قومه

ولما جاء عيسى بالبينات قال قد جئتكم بالحكمة ولي

الذين آمنوا بآياتنا وكانوا مسلمين.

0: فاصفح عنهم وقل سلام فسوف يعلمون.
1: بسم الله الرحمن الرحيم.

يوم نبطش البطشة الكبرى إنا منتقمون ولقد

يوم لا يغني مولى عن

شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم.

0: متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ഹാമീം സജദ, സൂറത്തു അശൂറ, സൂറത്തു സുഹറുഫ്, സൂറത്തു ദുഖാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹ്മദ് അൽ അജ്മി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
4: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيع.
3: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക് അള്ളാഹു ഖൈറ. മാഷാ അള്ളാഹ്, കിഡ്സ് ടൈമിൽ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 12 പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജൂസ് 12 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദ്.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിലിനി മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 457-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 457-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലാത്ത് 30 മുതൽ 39 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് ജഹാഫ്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് തഫ്സീറു സഅദി. സൂറത്തുൽ ഖാരിയയുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിൻ്റെ 101-ാം അധ്യായം സൂറത്തുൽ ഖാരിഅ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ ഖാരിഅ,

0: ഇനി നമുക്കതിൻ്റെ ഓരോ ആയത്തിൻ്റെയും വാക്കർത്ഥങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, അൽ ഖാരിഅ, മുട്ടിയലക്കുന്ന സംഭവം. മൽ ഖാരിഅ, എന്താണ് മുട്ടിയലക്കുന്ന സംഭവം. വമാ അദ്റാക, നിനക്കെന്തറിയാം. മൽ ഖാരിഅ, മുട്ടിയലക്കുന്ന സംഭവം എന്താണെന്ന്. യൗമ യകൂനു, ആയിത്തീരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. കൽ ഫറാശി, പാറ്റ പോലെ. അൽ മബ്സൂസ്, പരത്തപ്പെട്ട, ചിന്നിച്ചിതറിയ. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുകയും. കൽ ഇഹ്നി, രോമം പോലെ. അൽ മംഫൂസ്, കടയപ്പെട്ട, ധൂളമായ. ഫഅമ്മാമൻ, അപ്പോൾ ആർ, യാതൊരുവൻ. സഖുലത്ത്, ഖനപ്പെട്ടു, ഭാരം തൂങ്ങി. മവാസീനുഹു, അവൻ്റെ തുലാസ്. ഫഹുവ, അപ്പോൾ അവൻ. ഫീഈശത്തിൻ, ഒരു ജീവിതത്തിലായിരിക്കും, ഉപജീവനത്തിലാണ്. റാദിയ, തൃപ്തികരമായ. വഅമ്മാമൻ, എന്നാൽ യാതൊരുവനോ. ഖഫത്ത്, ലഘുവായി, നേർമയായി. മവാസീനുഹു, അവൻ്റെ തുലാസുകൾ. ഫഉമ്മുഹു, എന്നാൽ അവൻ്റെ മാതാവ്. അഥവാ സങ്കേതസ്ഥാനം ഹാവിയ, ഹാവിയത്താണ്. വമാ അദ്റാക, നിനക്കെന്തറിയാം. മാഹിയ, അതെന്താണെന്ന്. നാറുൻ, അഗ്നിയത്രേ. ഹാമിയ, ചൂടേറിയ, കടുത്ത ചൂടുള്ള. ഇനി നമുക്ക് ഈ സൂറത്തിലെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം കേൾക്കാം. ആവശ്യമെങ്കിൽ അതും വൃത്തിയായി എഴുതിയെടുത്ത് പഠിക്കാൻ താല്പര്യം കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഭയങ്കരമായ ആ സംഭവം. ഭയങ്കരമായ സംഭവം എന്നാൽ എന്താകുന്നു. ഭയങ്കരമായ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ. മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റിയെപ്പോലെയാകുന്ന ദിവസം. പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമം
2: പോലെയും.
1: അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ. അവൻ സംതൃപ്തമായ
2: ജീവിതത്തിലായിരിക്കും.
1: എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ. അവന്റെ സംഗീതം ഹാവിയായിരിക്കും. ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ. ചൂടേറിയ നരകാഗ്നിയത്രേ അത്.
0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ 101 അധ്യായം സൂറത്തുൽ ഖാരിഅയുടെ മുഴുവനായുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് നമ്മൾ കേട്ടത്. മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദു നാസിർ അസഅദിയുടെ പരിഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ഈ സൂറത്തിൻ്റെ വിശദീകരണം കൊടുത്തതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ നേർപ്പഥം വാരികയിൽ അദ്ദേഹത്തിൻ്റെ പരിഭാഷയായി വരുന്ന ഭാഗമാണ്, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം.
3: അൽ ഖാരിഅ എന്നത് അന്ത്യദിനത്തിൻ്റെ പേരുകളിൽ ഒന്നാണ്. അതിൻ്റെ ഭയാനകത ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും ആഘാതമേൽപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് ആ പേര് വന്നത്. അതിൻ്റെ ഭയാനകതയെയും ഭീകരതയെയും സൂചിപ്പിക്കുന്നതാണ് അടുത്ത വചനങ്ങൾ. ഭയങ്കരമായ ആ സംഭവം. ഭയങ്കര

0: ആയ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? മനുഷ്യർ ആയിത്തീരുന്ന ദിവസം ഭയത്തിൻ്റെയും ഭീകരതയുടെയും കാഠിന്യത്താൽ ചിന്നിച്ചിതറിയ പാറ്റകളെപ്പോലെ, അതായത് ഒന്നിനുമേൽ ഒന്നായി തിരയടിക്കുന്ന വെട്ടുകിളികളെപ്പോലെ, രാത്രികാലങ്ങളിൽ മേൽക്കുമേൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യമറിയാത്ത ഒരുതരം ജീവികളാണ് പാറ്റകൾ. തീ കത്തിക്കപ്പെട്ടാൽ അതിൻ്റെ അപകടമറിയാതെ അതിൽ പതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഉറപ്പുള്ളതും ശക്തവുമായ പർവ്വതങ്ങൾ കടഞ്ഞു വിതറപ്പെട്ട പഞ്ഞി പോലെയും ആയിത്തീരും. നേരിയ കാറ്റിൽ പോലും പറന്നുപോകുന്ന വളരെ ദുർബലമായ കടഞ്ഞ പഞ്ഞി പോലെ. ഫതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തുമുറു മർറസ് സഹാബ്. പർവ്വതങ്ങളെ നീ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നീ ധരിച്ചു പോകും. എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നത് പോലെ ചലിക്കുന്നതാണ്. സൂറത്തു അന്നംല് 88-ാമത്തെ വചനം എന്ന് അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് ചിന്നിച്ചിതറിയ ധൂളികളെപ്പോലെ ആയിത്തീരും. കാഴ്ചയിൽ ഒന്നും അവശേഷിക്കാത്ത വിധത്തിൽ അത് ഇല്ലാതാവുന്നു. ഈ സമയം തുലാസുകൾ സ്ഥാപിക്കപ്പെടുകയും ജനങ്ങൾ ദൗർഭാഗ്യവാന്മാരും സൗഭാഗ്യവാന്മാരുമായി രണ്ട് വിഭാഗമായി വേർതിരിയും. അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ, നന്മയേക്കാൾ അവൻ്റെ തിന്മകൾ അധികമില്ലാതായാൽ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ. എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ, അവൻ്റെ തിന്മകളെ അതിജീവിക്കാവുന്ന നന്മകൾ ഇല്ലാതിരുന്നാൽ അവൻ്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. ഹാവിയ എന്ന് പേരുള്ളതായ നരകത്തിലാണ് അവൻ്റെ താമസവും സങ്കേതവും. ഒരു ഉമ്മയെപ്പോലെ അതെപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ഇന്ന അദാബഹ കാന ഖറാമ, തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. സൂറത്തുൽ ഫുർഖാൻ 65-ാമത്തെ വചനം. അതായത് തലകീഴായി നരകത്തിൽ അവൻ എറിയപ്പെടും. ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ ഗൗരവത്തെയാണ് ഈ ചോദ്യം സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ചൂടേറിയ നരകാഗ്നിയത്രേ അത്, കഠിനമായ ചൂടുള്ളത്. ഇവിടത്തെ തീയിനേക്കാൾ 70 ഇരട്ടി വർദ്ധിച്ചതാണ് അതിൻ്റെ ചൂട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
1: പീസ് റേഡിയോസ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 101-ാം അധ്യായം സൂറത്തുൽ ഖാരിഅയിലെ അൽ ഖാരിഅ സൂറത്തിൻ്റെ തഫ്സീറു സഅദിയിൽ വന്ന വിശദീകരണം. അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്ത സൂറത്തിൻ്റെ പഠനവുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദി സൂറത്തുൽ ഖാരിഅയുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിക്കുന്നു. സൂറത്തു തൂർ മുതൽ സൂറത്തു വാഖിഅ വരെ.

مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر.

ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر

وسعر ألقي الذكر عليه من بيننا بل هو كذاب أشر سيع

الأقلام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان؟

0: فسبح باسم ربك العظيم.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്. സൂറത്തു തൂർ മുതൽ സൂറത്തു വാഖിഅ വരെ.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ശവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാഅല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
3: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവ അല്ലാഹുല്ലദീ ഹുവ അല്ലാഹു.
2: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹാ ശേഷം അള്ളാഹു ഹാ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹാ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹാ ഇൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
3: ഹുവല്ലാഹുല്ലദീ ഹുവല്ലാഹുല്ലദീ
2: അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ.
3: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
2: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
3: ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം ഐന്
2: തൊണ്ടയുടെ മധ്യഭാഗം.
3: ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈന്
2: തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്.
3: ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ.
2: ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ തഅന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
3: വശ്ശഹാദ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ.
2: ഹുവ ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്.
3: ഹുവ ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ അർ റഹീം.
2: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
3: അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം
2: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
3: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
2: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കു അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസുസ്സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു. മുഅ്മിന് അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ. മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹുവല്ലാഹ്, ഹുവല്ലാഹ് എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ് രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ. ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ, എല്ലാം തൊണ്ടയുടെ താഴെ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന. അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം.

0: من المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: മധുരം ഖുർആൻ സൂറത്തു അൻആമിലെ 12 മുതൽ 32 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ മുഹാസിനി.
4: أعوذ بالله من الشيطان الرجيم.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 8-9 വചനങ്ങൾ നാം പഠിക്കുന്നു. പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ജനത. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 8-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. 8-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അ ഉൻസില അലൈഹി, അവൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടുവോ, അദ്-ദിക്റു, ഉത്ബോധനം, പ്രമാണം അല്ലെങ്കിൽ സ്മരണ, മിം ബൈനിന, നമ്മുടെ ഇടയിൽ നിന്ന്, ബൽഹും, പക്ഷേ അവർ, ഫീ ഷക്കിൻ, സംശയത്തിലാണ്, മിൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെപ്പറ്റി, ബൽ, പക്ഷേ, എന്നാൽ, ലമ്മ യദൂഖൂ, അവർ രുചിച്ചു നോക്കിയിട്ടില്ല, അതല്ലെങ്കിൽ ആസ്വദിച്ചിട്ടില്ല, അദാബ്, എൻ്റെ ശിക്ഷ. അതായത്, നമ്മുടെ ഇടയിൽ നിന്നും മറ്റാർക്കുമില്ലാതെ ഇവൻ്റെ മേൽ തന്നെ ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണോ? പക്ഷേ അത്രയുമല്ല, അവർ എൻ്റെ ഉത്ബോധനത്തെ സംബന്ധിച്ച് തന്നെ സംശയത്തിലാണ്. എന്നാൽ എൻ്റെ ശിക്ഷയെ ഇതുവരേക്കും അവർ രുചിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതിനൊക്കെ അവർക്ക് ധൈര്യം തോന്നുന്നത് എന്നർത്ഥം. ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം, എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് ഈ മനുഷ്യൻ്റെ മേൽ ഈ പറയപ്പെടുന്ന ഉത്ബോധനം അവതരിപ്പിച്ചു എന്നവർ പറയുമ്പോൾ, അത് അദ്ദേഹത്തിൻ്റെ മേൽ അവതരിക്കൽ ഭൂഷണമല്ല എന്ന ഒരു ധ്വനിയാണ് അവർ ആ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അള്ളാഹു പറയുന്ന മറുപടി, നമ്മുടെ ശിക്ഷ അവർ അനുഭവിച്ചിട്ടില്ല എന്നതാണ് ഇങ്ങനെ അവർ പറയാനുള്ള കാരണം. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, യഅനി അന്നഹും യസ്തബ്ഇദൂന തഖ്സീസഹു ബിഇൻസാലിൽ ഖുർആനി അലൈഹി, അവർ പ്രവാചകൻ്റെ മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിനെ, അത് സംഭവിക്കാത്ത കാര്യമാണ്, അത് വിദൂരമായ ഒരു വാദം മാത്രമാണ് എന്ന നിലക്ക് പറയുന്നു. മിൻ ബൈനിഹിം കുല്ലിഹിം, ഇവരുടെ ഇടയിൽ നിന്ന് പ്രവാചകന് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ മേൽ ഇത് ഇറങ്ങിയെന്നത്, അവതരിപ്പിച്ചു എന്നത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത കാര്യമാകുന്നു. കമാ ഖാലു ഫിൽ ആയത്തിൽ ഉഖ്ര, ഇവരെക്കുറിച്ച് അള്ളാഹു സൂറത്ത് സുഖ്റുഫിൽ പരാമർശിച്ചത് കാണാം. 31-ാമത്തെ വചനത്തിൽ, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു, എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിച്ചില്ല, അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ രണ്ടു പട്ടണങ്ങളിൽ നിന്ന്, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിന്ന് ഒരു മഹാനായ മനുഷ്യൻ്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ തിരുമേനിയുടെ മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സൂറത്ത് സുഖ്റുഫിലെ 32-ാമത്തെ വചനത്തിൽ കാണാം, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ ورفعنا بعضهم فوق بعض فوق بعض درجات اهم يقسمون അവരാണോ വീതിക്കുന്നത്, റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യം, നഹ്നു ഖസംന, നാം വീതിച്ചിരിക്കുന്നു, ബൈനഹും അവർക്കിടയിൽ, മഈശതഹും അവരുടെ ഉപജീവനത്തെ, ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ, ورفعنا بعضهم فوق بعض درجات, അവരിൽ ചിലരെക്കാൾ നാം പദവി കൊണ്ട് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ തിരുമേനിയുടെ മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാകുന്നു. ഇവരുടെ വാദം കേട്ടാൽ തോന്നിപ്പോവുക, ഇവരുടെ ഇഷ്ടാനുസരണമാണ് ആർക്ക് ഏത് നന്മ നൽകണമെന്ന് തീരുമാനിക്കപ്പെടുക എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, ഇവരാണോ റബ്ബിൻ്റെ റഹ്മത്ത് വീതിക്കുന്നവർ. വലിഹാദ ലമ്മ ഖാലു ഹാദല്ലദി ദല്ല അലാ ജഹ്ലിഹിം വഖില്ലത്തി അഖ്ലിഹിം ഫീ ഇസ്തിബ്ആദിഹിം ഫീ ഇൻസാലിൽ ഖുർആൻ അലർ റസൂലി മിൻ ബൈനിഹിം, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തും ബുദ്ധിശൂന്യമായ ഇവരുടെ വാദത്തെ അതിന് മറുപടിയായി പറഞ്ഞത്.
ബൽ ലമ്മ യദൂഖു അദാബ്, പക്ഷേ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ധാർഷ്ട്യം പറയുന്നത്. ഐ ഇന്നഹ യഖൂലൂന ഹാദ ലിഅന്നഹും മാ ദാഖൂ ഇലാ ഹീനിൻ ഖൗലുഹും ദാലിക്, ഇതുവരെ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. ഖൗലുഹും ദാലിക അദാബ് അല്ലാഹി തആല വനിഖ്മതിഹി സയഅലമൂന ഗിബ്ബ മാ ഖാലു വമാ കദ്ദബു ബിഹി യൗം യൗമിൻ യൗമ യുദഅഉന ഇലാ നാരി ജഹന്നമ ദഅ. ഈ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ശിക്ഷ അവർക്കിറങ്ങുമ്പോൾ ഇതിൻ്റെ ഗുരുതരാവസ്ഥ അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടും. അല്ലാഹു സൂറത്തു തൂറിൽ പറഞ്ഞതുപോലെ അവർ നരകത്തിലേക്ക്

ലൈസ സാഹിറൻ വലാ കദ്ദാബൻ. അവർക്കറിയാം അദ്ദേഹം ഒരു മായാജാലക്കാരനോ ഒരു വ്യാജവാദിയോ അല്ല എന്ന്. ഫഹുമുൽ വഹീദു മിൻ ബൈനി ആബാഇഹിം വ അജ്ദാദിഹിം അല്ലദി ലഖബൂഹു ബിസ്വാദിഖിൽ അമീൻ. അവർക്ക് അവർ അദ്ദേഹത്തെക്കുറിച്ചറിയാം, തങ്ങളുടെ പൂർവീകർ, ആ പൂർവീകരിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അവർ അദ്ദേഹത്തെ ഇവരുടെ മുമ്പുള്ളവരും ഇവരുടെ പിതാക്കന്മാരുമൊക്കെ അൽ അമീൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വഹുവല്ലദീ തഹാക്കമു ഇലൈഹി ഇന്ദമാ ഇഖ്തലഫു ഐന യദഉൽ ഹജർ. ഹജറുൽ അസ്വദ് അത് എവിടെ വെക്കണമെന്നൊരു തർക്കം അവർക്കിടയിൽ ഉടലെടുത്തപ്പോൾ, കഅബ പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് അതെവിടെ വെക്കണം എന്ന കാര്യം, ആരു വെക്കണമെന്ന കാര്യവും അവർക്കിടയിൽ തർക്കത്തിലായപ്പോൾ, ഫിൽ ബൈത്തിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ, ലമ്മാ കാനു യുജദ്ദിദൂന ബിനാഇൽ കഅബ ഖാലു നർദാ ബിഹുക്മി അവ്വലി ദാഖിലിൻ ഫകാന അവ്വലു ദാഖിലിൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ തീരുമാനമെടുത്തു, അവരിൽ ഒരു പ്രമുഖൻ പറഞ്ഞു, ഇങ്ങോട്ട് ആദ്യമായി കടന്നു വരുന്ന ആൾ പറയുന്ന ആ അഭിപ്രായം, ആ തീരുമാനം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ആദ്യമായി കടന്നു വന്നത് പ്രവാചകൻ, അന്ന് റസൂലായിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഫഹക്കമൂഹു വറദൂ ബിഹുക്മിഹി ഫകൈഫ യുഹക്കിമൂന മജ്നൂന. അങ്ങനെ അദ്ദേഹം വളരെ നീതിനിഷ്ഠമായ നിലക്ക്, വളരെ രമ്യമായി പ്രശ്നം പരിഹരിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു. ആ തീരുമാനം അവർ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് മജ്നൂനാണെന്ന് അവർ പറയുക, കദ്ദാബാണെന്ന് അവർ പറയുക. അപ്പോൾ അദ്ദേഹത്തെ പിൻപറ്റാനുള്ള അവരുടെ തടസ്സം അത് ഹുവൽ ഹസദു, അസൂയ മാത്രമാകുന്നു. അതാണ് അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയിലോ വ്യക്തിത്വത്തിലോ അവർക്ക് സംശയമുണ്ടായതുകൊണ്ടല്ല, അദ്ദേഹത്തോടുള്ള അസൂയയാണ് അദ്ദേഹത്തെ പിൻപറ്റാൻ അവർക്കുള്ള തടസ്സം. വൽ ഇല്ലത്തുൽ മാനിഅ അൽ ഹഖീഖിയ, പിന്നെ യഥാർത്ഥമായ തടസ്സമായി അല്ലാഹു പറഞ്ഞ കാരണം, ബല്ലമ്മാ യദൂഖു അദാബ്, എന്നാൽ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നതാണ് കാരണം. വലൗ അന്നഹും ദാഖു അദാബി, നമ്മുടെ ശിക്ഷയെങ്ങാനും അവർ അനുഭവിച്ചിരുന്നെങ്കിൽ, മാ ഖാലു ഹാദൽ ഖൗൽ, ഈ വർത്തമാനം ഇതുപോലെ അവർ പറയുമായിരുന്നില്ല. കമാ ഖാല തആല, അല്ലാഹു സൂറത്തു ഗാഫിറിൽ പറഞ്ഞതുപോലെ, ഫലം

സൂറത്തു ഗാഫിറിലെ 84-ാമത്തെ ആയത്തിൽ കാണാം. ഫലമ്മാ റഔ ബഅസന, അവർ നമ്മുടെ ശിക്ഷ കണ്ടപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, പൂർവ്വ സമൂഹത്തെക്കുറിച്ചാണ് പരാമർശം, ആമന്നാ ബില്ലാ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വഹ്ദഹു, അവനിൽ മാത്രം, അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ അവനിൽ പങ്കുചേർത്തിരുന്നതിനെ ഞങ്ങളിതാ അവിശ്വസിക്കുന്നു, നിഷേധിക്കുന്നു. അപ്പൊ ശിക്ഷയുടെ കാഠിന്യമാണ് അവരെ കൊണ്ടത് പറയിപ്പിച്ചത് എന്നർത്ഥം. അള്ളാഹു ഇവരെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ശിക്ഷ അവർ അനുഭവിച്ചിട്ടില്ല എന്നതാണ് ഇത്തരത്തിൽ ധാർഷ്ട്യം പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഫല്ലദി യഹ്മിലുഹും അലൽ തക്ദീബി വൽ ഇനാദി വൽ ഇസ്റാരി, ഈ വ്യാജമാക്കലിനും ധിക്കാരത്തിനും ഈ തിന്മയിൽ അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും അവർക്കുള്ള പ്രേരണ ഇംഹാലുല്ലാഹി ലഹും, അല്ലാഹ് അവർക്ക് സാവകാശം നൽകി എന്നതാകുന്നു. വല്ലാഹു തആല യുംലി ലിൽലാലിമി, അല്ലാഹു അക്രമിക്ക് നീട്ടിയിട്ട് കൊടുക്കും, ഹത്താ ഇദാ അഖദഹു ലം യഫ്ലിതുഹു, അങ്ങനെ അല്ലാഹുവിൻ്റെ പിടികൂടൽ ഉണ്ടായാൽ ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതാണ് വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്ന കാര്യം. അതുപോലെ തന്നെ മറ്റൊരു തഫ്സീറിൽ കാണാം, മിൻ ബൈനിന വലൈസ ബി അക്ബരിന വല അഷ്റഫിന, അവരുടെ ആ പരാമർശത്തിൽ, അദ്ദേഹത്തെ കുറിച്ചുള്ള അവരുടെ പരാമർശത്തിൽ അവർ

0: പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേൽ ഖുർആൻ ഇറങ്ങി അല്ലെങ്കിൽ ദിക്ർ ഇറങ്ങി എന്ന് പറയുന്നിടത്ത് അഊസില അലൈഹി ദിക്റു മിൻ ബൈനിന, നമുക്കിടയിൽ നിന്ന് ഇവൻ്റെ മേലാണോ ഇത് ഇറങ്ങിയത് എന്നതാണ്. അവിടെ വലൈസ ബി അക്ബരിന, അവർ നമ്മളിൽ ഒരു പ്രമുഖൻ്റെ മേലെന്ന് പറഞ്ഞില്ല, നമ്മളിൽ വലിയവൻ്റെ മേലെന്ന് പറഞ്ഞില്ല, വല അഷ്റഫിന, നമ്മളിൽ ശ്രേഷ്ഠൻ്റെ മേലെന്ന് പറഞ്ഞില്ല. വയുരീദൂന അൻ യകൂന നുസൂലൽ ഖുർആൻ അല അക്ബരിഹിം വ അഷ്റഫിഹിം, അവർ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിൽ ഒരു വലിയ ആളുടെ മേൽ, ഒരു ശ്രേഷ്ഠൻ്റെ മേലാണ് ഇത് ഇറങ്ങേണ്ടത് എന്നതാണ്. വലാക്കിന്നല്ലതി നതയഖനു, എന്നാൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, അന്നഹു ലൗ നസല അല അഷ്റഫിഹിം വ അക്ബരിഹിം ലകദബു ഐലൻ ലകദബു കമാ ഖാലത അല, ഇനി ഒരു പ്രമുഖൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു പ്രധാനിയുടെ മേൽ ഇറങ്ങിയിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിൽ എന്നല്ല, മനുഷ്യരിൽ തന്നെ ഏറ്റവും അഷ്റഫായ ഏറ്റവും അഅലമായ വ്യക്തിയുടെ മേൽ തന്നെയാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിരിക്കുന്നത്. അതാണ് വാസ്തവം. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആമിലെ 8-9 വചനത്തിൽ പറയുന്നു, വഖാലൂ ലൗലാ ഉസില അലൈഹി മലക്, അവർ പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഒരു മലക്ക് ഇറങ്ങിയില്ല. വലൗ അൻസൽനാ മലകൻ ലഖുദിയൽ അംറ്, നാം ഒരു മലക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. സുമലയൂദറൂൻ, പിന്നെ ഇട നൽകപ്പെടുമായിരുന്നില്ല. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുല, നാം ഒരു മലക്കിനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ നാം അതൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആക്കുമായിരുന്നു. വലലബസ്ന അലൈഹിം മാ യൽബിസൂൻ, അവർ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നാം അവർക്ക് സംശയമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണ് അവതരിപ്പിച്ചതെങ്കിൽ പോലും അതാരായിക്കൊള്ളട്ടെ, അവർ അത് അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല. അവരുടെ അസൂയയും അഹങ്കാരവും ഒക്കെയാണ് അതിനവർക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നർത്ഥം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന കാര്യം അവർ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്തഫ ബനീ ഇസ്മായീല വസ്തഫ മിൻ ബനീ ഇസ്മായീല കിനാന, അല്ലാഹു ഇസ്മായീലിനെ തിരഞ്ഞെടുത്തു, അതേപോലെ തന്നെ കിനാന ഗോത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ കിനാന ഖുറൈഷൻ, ഖുറൈഷികളെ കിനാന ഗോത്രത്തിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈഷ് ബനി ഹിഷാം ഹാഷിം, അതേപോലെ തന്നെ ഖുറൈഷികളിൽ നിന്ന് അല്ലാഹു ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, അങ്ങനെ ആ ബനു ഹാഷിമിൽ നിന്നാണ് അല്ലാഹു എന്നെ സെലക്ട് ചെയ്തത്, എന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തിരുമേനി ആ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്നത്, ആ സമൂഹത്തിൽ എന്നല്ല ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണെന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാകുന്നു. പക്ഷേ അഹങ്കാരവും അതേപോലെ തന്നെ അസൂയയുമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പലർക്കും തടസ്സമായിട്ടുള്ളത് എന്നർത്ഥം. ഇനി 9-ാമത്തെ വചനം, أَمْ عِنْدَهُمْ خَزَائِنُ رَحْمَةِ رَبِّكَ الْعَزِيزِ الْوَهَّابِ أَمْ أَدَوَا അല്ലെങ്കിൽ അതല്ല, عِنْدَهُمْ അവരുടെ പക്കൽ ഉണ്ടോ, خَزَائِنُ ഭണ്ഡാരങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ, رَحْمَةِ رَبِّكَ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ, الْعَزِيزِ പ്രതാപശാലിയായ, അൽ വഹാബ് വളരെ ദാനശീലനായ അഥവാ പ്രതാപശാലിയായ മഹാദാനശീലനായ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യ ഭണ്ഡാരങ്ങൾ അവരുടെ പക്കലുണ്ടോ? അതാണ് 9-ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുന്നത്. അർ റഹ്മത്തു ഹുനാ അൽ മുറാദു ബിഹ അൻ നുബുവ, അല്ലാഹു ഇവിടെ പരാമർശിച്ച കാരുണ്യം എന്നത് നുബുവത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. والمعنى هل خزائن الرحمه بايديهم കാരുണ്യത്തിന്റെ ഭണ്ഡാരങ്ങൾ അവരുടെ കൈക്കാണോ ഉള്ളത്, ഫഹും യതസ്വറഫൂന ഫീഹ കൈഫഷാഊ, എന്നിട്ട് അവരുദ്ദേശിക്കും പ്രകാരം അവരാണു അതിനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അം സൂറത്ത് നിസായിൽ കാണാം, അം ലഹും നസീബും മിനൽ മുൽക്കി, അതല്ല രാജാധിപത്യത്തിൽ നിന്ന് അവർക്ക് വല്ല വിഹിതവുമുണ്ടോ. ഫഇദല്ലാ യുതൂനന്നാസ നഖീറാ, അങ്ങനെയാണെങ്കിൽ അവർ മനുഷ്യർക്ക് അല്പം പോലും അത് നൽകുകയില്ല. അം യഹ്സുദൂനന്നാസ അലാമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അതല്ല അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അല്ലാഹു ആ മനുഷ്യർക്ക് നൽകിയതിനാൽ. ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ, എന്നാൽ തീർച്ചയായും നാം ഇബ്രാഹീമിന്, ഇബ്രാഹീം കുടുംബത്തിന് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകിയിരിക്കുന്നു. വആതൈനാഹും മുൽക്കൻ അളീമ, അവർക്ക് നാം മഹത്തായ രാജത്വം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ആളുകൾ ഇത് അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ അസൂയ മാത്രമാകുന്നു. അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ സ്ഥാനം നൽകിയതിൻ്റെ പേരിൽ, പദവി നൽകിയതിൻ്റെ പേരിൽ അവർ അസൂയപ്പെടുന്നു എന്നർത്ഥം. ഹൽ അഅ്താഹുമുല്ലാഹു മഫാതീഹൽ ഖസാഇൻ വഖാല ലഹും തസറഫൂ ഫിൽ മുൽക്കി, അവരുടെ വാക്ക് കേട്ടാൽ തോന്നിപ്പോകും ആ അള്ളാഹുവിൻ്റെ ഖജനാവുകളുടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭണ്ഡാരങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്, ഇഷ്ടാനുസരണം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ രൂപത്തിൽ. യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ കാരണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഏത് കാലത്തും അള്ളാഹുവിനെ വിശ്വസിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അംഗീകരിക്കാൻ, ആ പ്രവാചകനെ മാതൃകാപുരുഷനായി സ്വീകരിക്കാൻ പലർക്കുമുള്ള തടസ്സം തങ്ങളുടെ അഹങ്കാരവും അസൂയയും മാത്രമാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ കൃത്യമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ, അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സ്വാദ് 8-9 വചനങ്ങളെ ആസ്പദമാക്കി പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ജനത എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
0: അതെ
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്യൂസ്. കൊച്ചു വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന ഖുർആൻ ടെലിക്യൂസിൽ ഇപ്പോൾ അവതാരകനായി നമ്മോടൊപ്പം ചേരുന്നു അമീൻ പാദാരി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എപ്പോഴും മനസ്സിന് കൺകുളിർമ, എപ്പോഴും മനസ്സിന് സന്തോഷം നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പരിശുദ്ധ ഖുർആനിൻ്റെ ആശയവും മനസ്സിലാക്കുമ്പോൾ എന്തൊന്നില്ലാത്ത പ്രതീക്ഷകളും സന്തോഷങ്ങളും അതുപോലെ തന്നെ ഉത്സാഹവുമാണ് നമ്മുടെ മനസ്സിൽ ലഭിക്കുന്നത്. ആ പരിശുദ്ധ ഖുർആനിനെ തന്നെ മനസ്സിനോട് ഇണചേർക്കുവാൻ, അതിനോട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കുവാൻ സാധിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. അത്തരത്തിൽ ഖുർആനോട് ബന്ധമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ചില ചോദ്യങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ അമ്മ ജുസ്ഇൽ നിന്നുള്ള ചില ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കേട്ടില്ല, ആരാണ് വിളിക്കുന്നത്?
7: നശ്വ ഷുഹാദ്.
6: ഓക്കെ, നശ്വ ഷുഹാദ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നശ്വ, നശ്വയുടെ വീട് എവിടെയാണ്?
7: ബേപ്പൂർ.
6: ഓക്കെ, ബേപ്പൂരിൽ നിന്ന് നശ്വയാണ് നമ്മോടൊപ്പം കൂടെ ഉള്ളത്. നശ്വ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ വീട്ടിലൊക്കെ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, നശ്വ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മാഷാല്ല. അപ്പൊ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നശ്വയാണ് ഇന്നത്തെ ടെലിക്യൂസിൽ പങ്കെടുക്കുവാൻ വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോ 30-ാമത്തെ ജുസ് ആയ അമ്മ ജുസ് പഠിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ അല്ലേ. എന്നാലും പങ്കെടുക്കുവാനുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് അല്ലേ? അല്ലേ നശ്വ, കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പോൾ ഉസ്താദ് 3 ചോദ്യങ്ങളായിരിക്കും ഇതിൽ ചോദിക്കുക. സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ ഇന്നത്തെ ടെലിക്യൂസിൻ്റെ ഒരു വിജയമായി മാറാൻ സാധിക്കും. റെഡിയാണോ? 1-ാമത്തെ ചോദ്യം ഉസ്താദ് ചോദിക്കട്ടെ? ഓക്കെ, നശ്വ ശ്രദ്ധിച്ച് കേൾക്കണേ, ചോദ്യം തെറ്റിപ്പോകരുത്. ചോദ്യം ഉത്തരം മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നത്തെ ടെലിക്യൂസിന്റെ വിജയം മാറാൻ സാധിക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ, ശ്രദ്ധിച്ച് കേൾക്കുക. ഉസ്താദ് ഏതാണ് ആയത്തുകൾ ഓതുന്നത്, ഉസ്താദ് എവിടെയാണോ നിർത്തുന്നത്, അതിന് ശേഷമുള്ള ആയത്താണ് എന്ത് ചെയ്യേണ്ടത്, നശ്വ ഓതേണ്ടത്. അപ്പോൾ ഉസ്താദ് 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോ.

0: والعاديات ضبحا فالموذيات قدحا فالمغيرات صبحا. ഓക്കെ, ബാക്കി ഭാഗം നശ്വ ഓതണം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅസർന ബിഹി

0: ما شاء الله ما شاء الله.
1: وإنه على ذلك لشهيد.
0: ഓക്കെ ഓക്കെ ഓക്കെ മാഷാ അല്ലാ മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്. വളരെ നല്ല ഈണത്തിലാണ് നശ്വ നമുക്ക് ഊതി തന്നത്. നല്ല രസമുണ്ടായിരുന്നു മാഷാ അല്ലാ, നല്ല ഖിറാഅത്തായിരുന്നു. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നശ്വ പറഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞാൽ ഇന്നത്തെ വിജയം മാറാൻ സാധിക്കും. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ ഉസ്താദ് ഇതേപോലത്തെ ചോദ്യമായിരിക്കും ചോദിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ നശ്വ, അവിടെ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ട്, ശബ്ദം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കണം കേട്ടോ. വേറെ കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നശ്വ റെഡി അല്ലേ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا.

0: നശുക്ക്
1: ഓക്കെ ഓക്കെ മാഷാല്ലാ മാഷാല്ലാ. അപ്പോ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ നല്ല ഈണത്തിൽ തന്നെ നശ്വ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്, മൂന്നാമത്തെ അവസാനത്തെ ചോദ്യം, അതും കൂടി പറഞ്ഞാൽ ഇന്നത്തെ വിജയം മാറാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉസ്താദ് ചില വചനങ്ങൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം, നശ്വ പറയണം. ഓക്കെ, ആ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഉസ്താദ് ചോദിക്കും
0: കേട്ടോ.
1: ശ്രദ്ധിച്ചു കേട്ടോട്ടോ, ഏത് സൂറത്തിൽ നിന്നുള്ള വചനങ്ങളാണെന്ന് നോക്കണം കേട്ടോ. ഭയങ്കര ശബ്ദമുണ്ട്.
0: ഹലോ,
1: ചോദ്യം കേട്ടോ.
0: ഹലോ,
1: കേൾക്കുന്നില്ല?
0: ആ കേൾക്കുന്നുണ്ട്.
1: ചോദ്യം കേട്ട ഉസ്താദ് ചോദിച്ചത് എന്താണെന്നുള്ളത്? അന്ന സബബ്നൽ മാ സബ്ബ ثم شققنا الارض شقا فانبتنا فيها حبا. ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാണ്? മാഷാല്ലാ, സൂറത്ത് അബസയിലുള്ള വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പോ വളരെ കൃത്യമായി മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ സാധിച്ചു. ഇന്നത്തെ ഒരു വിജയമായി മാറി. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നശ്വയായിരുന്നു, ബേപ്പൂരിൽ നിന്ന്. നശ്വ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ഈണമാർന്ന രൂപത്തിൽ നല്ല ക്ലിയർ ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മാഷാ അല്ലാ, ബറക്കല്ലാ ഫീക്. ഇൻഷാ അല്ലാ, അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ആദിൽ റഹ്മാൻ.
1: ആദിൽ റഹ്മാൻ, മാഷാ അല്ലാ. ആദിൽ റഹ്മാൻ, ആദിൽ റഹ്മാന്റെ വീട് എവിടെയാണ്?
2: പറളി.
1: മാഷാ അല്ലാ, പറളിയിൽ നിന്ന് ആദിൽ റഹ്മാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആദിൽ റഹ്മാൻ, ആദിൽ റഹ്മാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിൽ റഹ്മാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആദിൽ റഹ്മാൻ, വിശുദ്ധ ഖുർആനിലെ എത്ര ജുസുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? ഒരൊറ്റ ജ്യൂസ്. അത് ഏത് ജ്യൂസാ? മാഷാല്ലാ. അപ്പോ ഇന്ന് നമ്മുടെ ടെലിക്യൂസ് നടക്കുന്ന മുപ്പതാമത്തെ ജുസിൽ നിന്നുള്ള മുപ്പതാമത്തെ ജുസ് ആണ് ഇഫ്താക്കിയിട്ടുള്ളത് അല്ലേ? വളരെ ക്ലിയർ ആക്കി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓതി നോക്കിയിരുന്നോ? മാഷാല്ലാ. അപ്പോ ഇന്നത്തെ ടെലിക്യൂസിന് തയ്യാറെടുപ്പ് എടുത്തിട്ടാണ് നമ്മോടൊപ്പം ആദിൽ റഹ്മാൻ ഉള്ളത്. അപ്പോ ഉസ്താദ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ ഉസ്താദ്, ചില ആയത്തുകൾ ഓതും. ഉസ്താദ് എവിടെയാണോ നിർത്തുന്നതിന് ശേഷമുള്ള ആയത്ത് എന്ത് ചെയ്യണം, ആദിൽ റഹ്മാൻ വളരെ സുന്ദരമായി കൊണ്ട് ഓതണം. ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ.

0: إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عتلت وإذا الوحوش حشرت. أوكي باقي وده.
1: وإذا البحار سجرت وإذا النفوس سورست وإذا الموءودة سئلت بأي ذنب قتلت.
0: ما شاء الله ما شاء الله. വളരെ ഉഷാറായിക്കൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി ക്ലിയർ ആക്കിക്കൊണ്ട് പറഞ്ഞു. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. ഉസ്താദ് ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കണം. നമുക്ക് രണ്ട് ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതുകൂടി ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നത്തെ വിന്നറായിക്കൊണ്ട് മാറാൻ സാധിക്കും. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഉസ്താദ് ചില ആയത്തുകൾ ഓതും, ഒരു സൂറത്തിലെ ആയത്തുകൾ ഓതും. തുടർന്ന് ചെയ്യേണ്ടത് അതേത് സൂറത്തിൽ നിന്നുള്ള വചനങ്ങളാണെന്നാണ് ആദിൽ റഹ്മാൻ പറയേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. അത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് ശ്രദ്ധിക്കണം
2: കേട്ടോ. يقول أهلكت مالا لبدا.
0: عبد الرحمن ده ايه سورة الوجن انجلا؟
1: بلد.
0: سورة
1: بلد.
0: ما شاء الله. سورة البلد اللي ننو الله وجن انجلا ايرن استاذ وديرن ده پر انلامت چودت نترم وللا كرتيام آئي كون كاركتا كي پرنجو. മാഷാ അല്ലാ. ഇനി ഒരു ചോദ്യം കൂടിയാണ് ബാക്കിയുള്ളത്. അതും കൂടി പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും അല്ലേ ആദിൽ റഹ്മാൻ? ഓക്കെ, അപ്പോൾ അവസാനത്തെ ചോദ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉസ്താദ് ഒരു വചനം ഓതും, തൊട്ടു പിറകിലുള്ള വചനമാണ് എന്ത് ചെയ്യേണ്ടത്? ആദിൽ റഹ്മാൻ ഓതേണ്ടത്. ഉസ്താദ് ഒരു വചനം ഓതും, തൊട്ടു പിറകിലുള്ളൊരു വചനമാണ് എന്ത് ചെയ്യേണ്ടത്? ആദിൽ റഹ്മാൻ ഓതേണ്ടത്. സിമ്പിളായ ഒരു ആയത്തേക്കാരം ഉസ്താദ് ഓതുക. എന്നാൽ ശ്രദ്ധിച്ചോ.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്.
0: ചോദ്യം കേട്ടിട്ടുണ്ടോ? ഓക്കെ ഉസ്താദ് ക്ലൂ തരാം. സൂറത്തു ലിൻഷിഖാഖിന്റെയും സൂറത്തു ഷംസിന്റെയും ഇടയിലുള്ള ഒരു സൂറത്തിലെ വചനങ്ങൾ. ഒരു പ്രാവശ്യം കൂടിയോ? ഓക്കെ ഇൻഷാല്ലാ ഉസ്താദ് ഒന്ന് ഉത്തരാം.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്.
0: കിട്ടിയോ? ഈ രണ്ട് സൂറത്തുകൾക്ക് ഇടയിലാണ്. സൂറത്തുൽ ഇൻഷിഖാഖിന്റെയും അതേപോലെ സൂറത്തു ഷംസിന്റെയും ഇടയിലുള്ള ഒരു സൂറത്തിലെ വചനങ്ങളാണ്. കിട്ടുന്നുണ്ടോ? ഒരു പ്രാവശ്യം കൂടി. ഓക്കെ ഇൻഷാല്ലാ അവസാനത്തെ പ്രാവശ്യമാണ് കേട്ടോ.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്.
0: നമ്മളെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. അദിൽ റഹ്മാൻ കിട്ടുന്നുണ്ടോ? എന്താ ഖുർആൻ നോക്കുകയാണോ? ഓക്കെ, അപ്പോ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ അവസാനത്തെ പ്രാവശ്യമായിരുന്നു ഓതി തന്നിരുന്നത്. ഇൻഷാല്ലാ ഇതുപോലെയുള്ള ടെലിക്വിസുകൾ ഇനിയും വരും. അപ്പോൾ ഇന്നത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അതിന്റെ തൊട്ടു പിറകിലുള്ള ആയത്തായിരുന്നു ചോദിച്ചിരുന്നത്.
2: فصب عليهم ربك صوت عذاب.
0: സൂറത്തുൽ ഫജറിൽ നിന്നായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. ഇൻഷാല്ലാ ഇതുപോലെയുള്ള ടെലിക്യൂസ് ഇനിയും വരും. അപ്പൊ അതിൽ പങ്കെടുക്കുവാൻ അദിൽ റഹ്മാൻ ഇൻഷാല്ലാ ശ്രമിക്കണം കേട്ടോ. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആദിൽ റഹ്മാൻ ആയിരുന്നു. വളരെ നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്തിരുന്നു, പക്ഷെ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല. ഇൻഷാ അള്ളാ ഇനിയും ഇതുപോലെയുള്ള ടെലി ക്വിസുകൾ നമുക്ക് വരുന്നതാണ്. 30-ാമത്തെ ജുസ് അമ്മ ജുസയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. സിമ്പിളായിട്ടുള്ള നമുക്ക് പറയാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയുള്ള ടെലി ക്വിസിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖി നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ അവതാരകനായി നമ്മോടൊപ്പം ചേർന്നത് അമീൻ പാദാരി.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
6: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ, വചനം 8.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമീം മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ.

അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹ എൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ, ബികുല്ലി ഷൈഇം ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്, തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇം ബസീർ, ബസീർ എന്നത് മദ് ആരിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും, ജുന്ദുല്ലക്കും. അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും. സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ, ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ, 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം യർസുഖു ശേഷം കും, യർസുഖുക്കും. ഖാഫ് കാഫ് മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ, അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ, ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ, ഉതുവ്വിൻ തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى, أَفَمَن يَمْشِي سُكُونُ النُّونِ شَيْشَم يَا وَنَال إِدْغَام نَاقِص. أَفَمَن يَا, أَفَمَن يَمْشِي إِرُبَتِل അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുകിബൻ അലാ വജ്ഹിഹി, മുകിബൻ അലാ തൻവീനു ശേഷം അയൻ, മുകിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകിബന്നല എന്നല്ല മുകിബൻ അല. അല വജിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അലാ സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അലാ സിറാത്തിം മുസ്തഖീം, അലാ സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിം മുസ്തഖീം,
മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയുടെ മൊഡ്യൂൾ 16 36 ക്ലാസ്സിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സഹൂറും ഇഫ്താറും എപ്പോൾ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് നമുക്കൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 178 വചനത്തിൽ വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നത്. ആയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ രാവുകളിൽ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും കൽപ്പിച്ചു. അത് ഫജറിൻ്റെ ഉദയം വരേക്കും സഹൂർ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സഹൂർ വൈകിപ്പിച്ച് ഫജറിനോടടുത്ത് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിൽ നിന്ന് ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ച, അതിൻ്റെ ഒരു പുണ്യത്തിന് തെളിവ് പിടിച്ച വിഷയമാണ് നമ്മൾ സംസാരിച്ചു വച്ചത്. സഹൂറിനെ ഫജറിൻ്റെ സമയത്തേക്ക് പിന്തിപ്പിക്കുക. ആ വിഷയത്തിൽ അനസ് റളിയല്ലാഹു തആല അനു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. തിരുദൂതരും സെയ്ദ് ബിനു സാബിത്തു റളിയല്ലാഹു അൻഹുവും അത്തായം കഴിച്ചു എന്നാണ്. അങ്ങനെ അവർ അത്തായം കഴിച്ചതിൽ പിന്നെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉദ്ദേശിച്ച് എഴുന്നേൽക്കുകയും നിസ്കരിക്കുകയും ചെയ്തു. കം കാന ബൈന ഫറാഖിഹിമ മിൻ സഹൂരിഹിമ വദുഖുലിഹിമ ഫിസ്സല. തിരുദൂതരും സെയ്ദും സുഹൂർ കഴിക്കുന്നതിൽ നിന്ന് വിരമിച്ച് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിനിടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ, ഖദറുമായ ഖറൂർ റജുലു 50 ആയ, ഒരു വ്യക്തി 50 ആയത്തോതുന്ന അളവ്, ചില നിവേദനങ്ങളിൽ 50 ആയത്തൻ ഔ 60 ആയത്തൻ, 50 അല്ലെങ്കിൽ 60 ആയത്തോതുന്ന സമയം ഉണ്ടായിരുന്നു എന്നാണ് സഹൂറിനെ വൈകിപ്പിക്കൽ. എന്നാൽ ഫജർ ഉദിക്കുന്നതിന് മുമ്പ് സഹോറിൽ നിന്ന് വിരമിച്ച് നിസ്കാരത്തിന്, സുബഹി നിസ്കാരത്തിന് ഒരുങ്ങൽ, ഇതൊക്കെ ഈ സംഭവം അറിയിക്കുന്നു. ഫജർ ഉദിക്കുക, അതിനു മുന്നേ ഇളവനുവദിക്കപ്പെട്ട ഈ അന്നപാനീയങ്ങളിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത് ഈ വചനം നന്നേ അറിയിക്കുന്നു. നമ്മൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അദി ഇബ്നു ഹാത്തിം അത്തായി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെയ്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം രണ്ട് ഇഖാലുകൾ തലയിണക്ക അടിയിൽ വെക്കാൻ ഭാവിച്ച വിഷയം, ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം പറഞ്ഞു, ബയാദുൻ നഹാറും സവാദുൽ ലൈലും, പകലിൻ്റെ വെട്ടവും രാവിൻ്റെ ഇരുളുമാണ് അവിടെ ഉദ്ദേശം എന്ന്. ഇമാം ബുഖാരി മുസ്ലിമും നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവം ഈ വിഷയത്തിലുള്ളത്, ഈ ആയത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഈ ഭാഗം വിശുദ്ധ ഖുർആനിൽ അവതീർണമായപ്പോൾ വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി എന്നുവരേക്കുമാണ് ആദ്യം അവതീർണമായത്. ഇത്രയും ഭാഗം ആദ്യം അവതീർണമായത്. അപ്പോൾ കറുത്ത ഇഴയിൽ നിന്ന് വെളുത്ത ഇഴ വ്യക്തമാകുന്നത് വരെ നിങ്ങൾക്ക് തിന്നാം കുടിക്കാം എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. സഹാബികളിൽ ചിലർ അവരുടെ കാലുകളിൽ വെളുത്ത നൂല് അല്ലെങ്കിൽ വെളുത്ത കയറ്, അതേപോലെ കറുത്ത കയറ് കെട്ടിവെക്കുമായിരുന്നു എന്നാണ്. ഫക്കാന റിജാലുൻ ഇദാ അറാദു സൗമ റബത അഹദുഹും ഫീ റിജ്ലിഹിൽ ഖൈത്തൽ അബ്യദ് വൽ ഖൈത്തൽ അസ്വദ് എന്നാണ്. എന്നിട്ട് കാലിൽ ഈ രണ്ട് ചരടുകൾ അല്ലെങ്കിൽ കയറുകൾ കെട്ടി, വലം യസൽ യഅകുൽ ഹത്താ യതബയ്യന ലഹു റുയ്യതുഹുമ, പിന്നെ അള്ളാഹു അനുവദിച്ച ഈ ഭക്ഷണ പാനീയം അതവർ കഴിച്ചുകൊണ്ടിരിക്കും, ഈ രണ്ട് ചരടുകളും അല്ലെങ്കിൽ കയറുകളും അതിൻ്റെ കാഴ്ച വ്യക്തമാകുന്നത് വരെ, ഒന്ന് വെളുത്തതാണ് മറ്റൊന്ന് കറുത്തതാണ് എന്നുള്ളത് തെളിയുന്നത് വരെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഈ സംഭവം ഉദ്ധരിക്കുന്ന സഹൽ ഇബ്നു സഅദ് സഅദി റളിയല്ലാഹു പറയുന്നത്, ഫഅൻസലല്ലാഹു ബഅദു, അതിൽ പിന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചത് മിനൽ ഫജ്ർ, ഈ ഭാഗം അതുവരെ ഇത്രയുണ്ടായിരുന്നുള്ളൂ. മിനൽ ഹൈത്തിൽ അസ്വദ്. ആളുകൾ ഇങ്ങനെ ചെയ്ത് പിന്നെ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ, നോമ്പെടുക്കുകയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മിനൽ ഫജർ എന്നുള്ള ഭാഗം അവതരിപ്പിച്ചു. ഫഅലിമു, അതോടുകൂടി അവർക്ക് മനസ്സിലായി, അന്നഹു ഇന്നമാ യഅനി ലൈല വന്നഹാർ, അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് രാവിലെയും പകലിനെയുമാണ്. അൽ ഹൈത്തുൽ അബ്യദ് പകലാണ്, മിനൽ ഹൈത്തിൽ അസ്വദ് അത് രാവാണ്. അപ്പോൾ ഹത്തായ തബയ്യനലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അൽ ഹൈത്തുൽ അബിയദു പകൽ, മിനൽ ഹൈത്തിൽ അസ്വദി രാവിൽ നിന്ന്. മിനൽ ഫജർ എന്ന് പറഞ്ഞാൽ അൽ ഹൈത്തുൽ അബിയദ്, ഫജറിൻ്റെ ഉദയം, പകലിൻ്റെ തുടക്കം, അവട്ടം, അതാണ് ഉദ്ദേശം എന്ന്. അപ്പോൾ ഈ ആയത്തിൻ്റെ അവതീർണതയിൽ ഇങ്ങനെ ഒരു ചരിത്രവും കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആദ്യം നമ്മൾ അദീന്റെ സംഭവം കേട്ടു. ഇപ്പോൾ ഇത് സഹിൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സഹിയായ സംഭവമാണ്. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ എന്നതിൽ ഒരു സുപ്രധാന മസ്അല പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഫജർ വ്യക്തമാകുന്നത് വരെ, ഉദയം വ്യക്തമാകുന്നത് വരെ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു: ഭക്ഷണം, പാനീയം, ഭാര്യ ഭർത്തൃ സംസർഗം. ചിലർ സൂക്ഷ്മതയുടെ ഭാഗമെന്നോണം കാലേ കൂട്ടി ബാങ്ക് കൊടുക്കും. അത് പലയിടത്തും ഒരു പ്രശ്നമാണ്. ഫജറിന് മുമ്പ് ബാങ്ക് കൊടുക്കുക, ഏത് ബാങ്ക്? നോമ്പ് തുടങ്ങാനുള്ള ബാങ്ക്, നിസ്കാരം അനുവദനീയമാക്കുന്ന ബാങ്ക്. അത് ഈ ആയത്തിനോട് ചെയ്യുന്ന അനീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതിനെ ജനങ്ങൾക്ക് വിലങ്ങുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, ഫജറിന് മുമ്പ് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ബാങ്ക് വിളിച്ചാൽ, ആ ബാങ്ക് വിളി കേട്ട ആളുകൾ ഫജർ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം അസ്വീകാര്യമാകും. കാരണം ബാങ്കിന് മുമ്പ് നിസ്കാരം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഫജറു സാദിഖിനെ കുറിച്ചും അൽ ഫജറുൽ കാദിബിനെ കുറിച്ചും പറഞ്ഞു. അൽ ഫജറുൽ അവ്വൽ, അൽ ഫജറു സാനി. അൽ ഫജറു സാനിക്ക് മുമ്പ് നിസ്കാരം ഹറാമാണ്. നിസ്ലാസ്ലം മതങ്ങളങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അതിന് ആളുകൾക്ക് അവസരമുണ്ടാക്കലാണ് ഈ കാലേ കൂട്ടി ബാങ്ക് കൊടുക്കൽ എന്ന്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഫജർ ബാങ്ക് വിളിക്കാൻ രണ്ട് ബാങ്കുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ബാങ്കുകളിൽ ഒരാൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അപരൻ അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ഇന്ന ബിലാലൈ യുഅദ്ദിനു ബിലൈൽ, ബിലാൽ രാഗവിൽ ബാങ്ക് വിളിക്കും. ഫകുലു വശ്റബു, അപ്പോൾ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. ഹത്താ തസ്മഉ അദാന ഇബ്നി ഉമ്മി മക്തൂം, അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ ബാങ്ക് നിങ്ങൾ കേൾക്കുന്നത് വരെ. ഫൈനഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലു അൽ ഫജർ, കാരണം അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം ഫജർ ഉദിക്കുന്നത് വരെ ബാങ്ക് വിളിക്കുമായിരുന്നില്ല. അദ്ദേഹം അന്ധനായ, കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയായിരുന്നു. അദ്ദേഹത്തോട് ഫജർ ഉദിച്ചു, നേരം പുലർന്നു എന്ന് ആളുകൾ പറയുമ്പോഴാണ് അദ്ദേഹം ബാങ്ക് വിളിച്ചിരുന്നത്. ലാ യംനഅ അഹദുക്കും അദാനു ബിലാലി മിൻ സഹൂരിഹി ഫൈനഹു യുഅദ്ദിനു ബിലൈലിൻ ലിയർജിഅ ഖായിമുക്കും വലിയുനബ്ബിഹ നഈമക്കും. ഇസ്ലാസൽ മതങ്ങൾ പറഞ്ഞാണിത്, സുഹൂർ കഴിക്കുമ്പോൾ ബിലാലിൻ്റെ ബാങ്ക് വിളി നിങ്ങളെ അതിൽ നിന്ന് തടയരുത്, നിങ്ങൾക്കത് തുടരാം. കാരണം ഫൈനഹു യുഅദ്ദിനു ബിലൈലിൻ, അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത് രാവിലാണ്. എന്തിനാ ബാങ്ക് വിളിക്കുന്നത്? ലിയർജിഅ ഖായിമുക്കും വലിയുനബ്ബിഹ നഈമക്കും, നിങ്ങളിൽ ഉറങ്ങാത്തവരെ മടക്കി വിളിക്കാനും തിരിച്ചു വിളിക്കാനും നിങ്ങളിൽ ഉറങ്ങിയവരെ ഉറക്കമുണർത്താനുമാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിൻ്റെ സമയം വരേക്കും സുഹൂർ കഴിക്കുന്നതിനെ അനുവദിച്ചത്, നോമ്പ് പിടിക്കാൻ അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂമിൻ്റെ ബാങ്ക് വിളിയെ അവലംബിക്കാൻ ആജ്ഞാപിച്ചത്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കാലേ കൂട്ടി ബാങ്ക് വിളിക്കുന്നവർ ചെയ്യുന്നത് എന്താണ്? വലിയ അക്രമമാണ്. ഒരിക്കലും അത്താഴ സമയത്ത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, യാ അനസ് ഇനി ഉരീദു സിയാം ഫഅത്ഇമിനി ഷൈഅൻ, ഞാൻ നോമ്പ് ഉദ്ദേശിക്കുന്നു, എന്നെ വല്ലതും ഭക്ഷിപ്പിച്ചാൽ, എന്തെങ്കിലും ഭക്ഷിക്കാൻ തരുമെന്ന് പറയണം. അപ്പോൾ അനസ് റളിയല്ലാഹു തആല എന്നെ കാരക്കയും വെള്ളവും കൊണ്ടു നൽകി. അത് ബാദമ അല്ലന ബിലാലിന് എന്നാണ്, ബിലാൽ ബാങ്ക് വിളിച്ചതിന് ശേഷം എന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, യാ അനസ് ഉൻദുർ ഇൻസാന യഅകുലു മഅി, എൻ്റെ കൂടെ ഭക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയാണ്. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്തിനെ വിളിച്ചു. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹി ഇന്നി ശരിബ്തു ശർബത്ത സവീഖിൻ വ അന ഉരീദു സിയാം, ഞാൻ സവീഖ് കുടിച്ചിട്ടുണ്ട്, ഒരുതരം സൂപ്പ് നോമ്പ് ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, വ അന ഉരീദു സിയാം, ഞാനും നോമ്പ് ഉദ്ദേശിക്കുന്നു. ഫതസഹറ മഅഹു, അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് തിരുദൂതരോടൊപ്പം സുഹൂർ കഴിച്ചു. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചു, നിസ്കാരത്തിന് പുറപ്പെട്ടു. അപ്പോൾ ഫഖീമത്തി സ്വല എന്നാണ്, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ ഒരു വിഷയം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞ വിഷയം ചിലതൊക്കെ നമ്മൾ കേൾപ്പിച്ചു. കുലു വശ്റബു വല യഗുറന്നകും വല യഹീദന്നകും അസാതിഉൽ മുസ്ഇദു ഫകുലു വശ്റബു ഹത്താ യഅറിദ ലകുമുൽ അഹ്മർ. ഒരു ഹദീസിൽ ഉള്ളതാണത്. നിങ്ങൾ ഭക്ഷിച്ചോളൂ, പാനം ചെയ്തോളൂ, വല യഗുറന്നകും നിങ്ങളെ ചതിക്കരുത്, അല്ലെങ്കിൽ വല യഹീദന്നകും നിങ്ങളെ അസ്വസ്ഥമാക്കരുത്. അസാതിഉൽ മുസ്ഇദു, അസാതിഉൽ മുസ്ഇദ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറയല്ലേ ഫജറുൽ അവ്വൽ അല്ലെങ്കിൽ അൽ ഫജറുൽ ഖാദിബ്, അതിന് ഉദ്ദേശിച്ച് പറയണം അസാത്യുൽ മുസ്ഇദ്. അത് നിങ്ങളെ പ്രയാസപ്പെടുത്തരുത്, വഞ്ചിതമാക്കരുത്. ഫകുലു വശ്റബു ഹത്താ യഅറിദ ലകുമുൽ അഹ്മർ, അൽ അഹ്മർ നിങ്ങൾക്ക് പ്രകടമാകുന്നത് വരെ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്നാണ്. അൽ അഹ്മർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഫജറുൽ അബിയദ് അല്ലെങ്കിൽ അൽ ഫജറുൽ സാദിഖ്, അതിന് അൽ അഹ്മർ എന്നും പറയും. ഒരു ഹദീസിൽ ഇപ്രകാരമുണ്ട്, ലൈസൽ ഫജറുൽ മുസ്തഖീല ഫിൽ ഉഫുഖി വലാകിന്നഹുൽ മുഅ്തരിദുൽ അഹ്മർ എന്ന്. നോമ്പ് തുടങ്ങുവാനുള്ള ഫജർ, അത് ചക്രവാളത്തിൽ നീളത്തിൽ ഉദയത്തിൻ്റെ വട്ടമുള്ള ഫജറല്ല. പിന്നെ ഏത് ഫജറ? വലാകിന്നഹുൽ മുഅ്തരിദുൽ അഹ്മർ, പ്രകാശം പരന്നുകൊണ്ടുള്ള ഫജർ, അതാണ് അൽ ഫജറുൽ സാദിഖ്, അതിനൽ അഹ്മർ എന്നും പറയും. ഞാനിത് ഉദ്ധരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദ് മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ. അൽ ഫജറുൽ സാദിഖ് അല്ലെങ്കിൽ അൽ ഫജറുൽ മുഅ്തരിദുൽ അഹ്മർ, അത് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ ഭക്ഷിച്ചോളൂ, പാനം ചെയ്തോളൂ എന്നിവിടെ പറഞ്ഞു. ഇതിനു മുമ്പ് ഫൽ ആന ബാഷി റൂഹുന്ന എന്ന് പറഞ്ഞു. അത് ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഇളവാണ്, അനുവാദമാണ്. അത് ചില ബാങ്കികൾ, ചില മുഅദ്ദിനുകൾ, ചില പുരോഹിതന്മാർ ആളുകൾക്ക് വിളങ്ങുന്നു, തടയുന്നു. കലേകുട്ടി ചിലയിടങ്ങളിലൊക്കെ കാമണിക്കൂർ മുമ്പ് അൽ ഫജറു സാദിഖ് ഉദിക്കുന്നതിൻ്റെ കാമണിക്കൂർ മുമ്പൊക്കെ ബാങ്ക് വിളിക്കും. യഥാർത്ഥത്തിൽ അത് സൂക്ഷ്മതയല്ല, കൃത്യതയുമല്ല, സൂക്ഷ്മത അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിടത്ത് നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത് പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാമണിക്കൂർ മുമ്പൊക്കെ ഫജറിന് മുമ്പ് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് വിളി കേട്ട് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം അത് ശരിയാകുമോ? അത് ശരിയായില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇതും ഈ വിഷയത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു മസ്അലയാണ്. അതുകൊണ്ടാണ് ഇതിവിടെ ഒന്ന് പ്രത്യേകം ഉണർത്തിയത്. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്നാണ്. സുമ്മ അതിൽ പിന്നെ, അതിമ്മു നിങ്ങൾ പൂർത്തിയാക്കുക, അസിയാം സിയാമിനെ ഇലല്ലൈൽ രാത്രി വരേക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഫജറിൻ്റെ ഉദയം വരെ അന്നപാനീയങ്ങളും ഇണകളോടത്തുള്ള ശയ്യാസഹനവും സമ്മതിച്ച് അനുവദിച്ച് ഫജർ ആയിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ നോമ്പിനെ രാത്രി വരേക്കും പൂർത്തീകരിക്കുവാൻ കൽപ്പിക്കുകയാണ്. അതിമ്മു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. സൂമു എന്നല്ല, നിങ്ങൾ നോമ്പെടുക്കൂ എന്നല്ല. പിന്നെയോ അതിമ്മു സിയാം, സിയാമിനെ നിങ്ങൾ പൂർത്തീകരിക്കൂ എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ഇത്മാമു സിയാം, നിയ്യത്തോടുകൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നോമ്പുകാരൻ വിട്ടു നിൽക്കണം. ഫജർ മുതൽ ലൈൽ രാവു വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നവാഖിദ്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം നിയ്യത്തോടുകൂടി. മല്ലം യുബയ്യത്തി സിയാം ഫലാ സിയാമലഹു, നിയ്യത്തില്ലാത്തവന് രാത്രി നിയ്യത്ത് ചെയ്യാത്തവന് നോമ്പില്ല എന്ന് പറയല്ലേ. അപ്പോൾ നിയ്യത്തിൻ്റെ അനിവാര്യത, അത് നോമ്പിൽ ഒരു റുക്കിനാണ്, അതില്ലാതെ നോമ്പ് ശരിയാകൂല. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നവാഖിദ്, ഭക്ഷിക്കുക, പാനം ചെയ്യുക, ലൈംഗികമായിട്ടുള്ള ചേഷ്ടകളിൽ വികാര നിർവഹണം, ഭാര്യമാരുമായിട്ടുള്ള സംസർഗം, ഇങ്ങനെ തുടങ്ങിയുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. നവാഖിദ് ഉണ്ട്, പിന്നെ നവാഖിസ് ഉണ്ട്. നവാഖിസ് നോമ്പിൻ്റെ പുണ്യത്തെ കെടുത്തുന്ന, കുറക്കുന്ന, നന്മ ഹനിക്കുന്ന കാര്യങ്ങളാണ്. അത് നോമ്പിനെ നഷ്ടമാക്കുകയില്ല എങ്കിലും നോമ്പെടുക്കാത്തവനെ പോലെയായിരിക്കും നോമ്പെടുത്തവൻ. നോമ്പെടുത്ത് നിഷിദ്ധമായ സംസാരങ്ങൾ, പ്രവൃത്തികളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് നവാഖിസ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിമ്മു സിയാം എന്ന് പറഞ്ഞു നോമ്പിനെ പൂർത്തീകരിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നോമ്പിനെ പൂർത്തീകരിക്കുക? അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇവിടെ പറഞ്ഞത്. അത് ഇലല്ലൈൽ, രാത്രി വരേക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. രാത്രി വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ആ ഇലല്ലൈലിനെ വിശദീകരിച്ചു തന്നു. ഇദാ അഖ്ബലല്ലൈലു വഅദ്ബറന്നഹാറു വഗാബത്തിശ്ശംസു ഫഖദ് അഫ്തർത എന്നാണ്. രാവ് മുന്നിട്ട് വന്നു, പകൽ പിന്നിട്ട് പോയി, വഗാബത്തിശ്ശംസ് സൂര്യൻ അസ്തമിച്ചു എങ്കിൽ ഫഖദ് അഫ്തർത, താങ്കൾക്ക് നോമ്പ് മുറിക്കാം അല്ലെങ്കിൽ താങ്കൾ നോമ്പ് മുറിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. ചില നിവേദനങ്ങളിൽ ഇദാ അഖ്ബലല്ലൈലു മിൻഹാഹുന, കിഴക്കൻ ചക്രവാളത്തിന്റെ ഭാഗത്തേക്ക് ചൂണ്ടി പറയുകയാണ്, ഇവിടെ നിന്ന് പകൽ രാവ് ആഗതമായി മുന്നിട്ട് വന്നു. വാ അദുബറൻ നഹാറു മിൻഹാഹുന, പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കി അവിടേക്ക് ചൂണ്ടി പകൽ ഇവിടെ നിന്ന് പിന്നിട്ടു പിന്നോട്ട് പോയി. വഹാബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചു മറഞ്ഞു എങ്കിൽ ഫഖദ് അഫ്തറസ്സായിം, നോമ്പുകാരൻ അവൻ നോമ്പ് മുറിക്കട്ടെ എന്നാണ്. ഫഖദ് അഫ്തറസ്സായിം എന്നുള്ളതൊരു പ്രസ്താവനയാണ്, നോമ്പുകാരൻ നോമ്പ് മുറിച്ചു അവസാനിപ്പിച്ചു എന്ന്. പക്ഷെ അത് കൽപ്പനയുടെ സ്വരത്തിലാണ്. ഫല്യുഫ്തിരി സായിം, നോമ്പുകാരൻ നോമ്പ് മുറിക്കട്ടെ എന്നുള്ള, നോമ്പ് തുറക്കട്ടെ എന്നുള്ള കൽപ്പനയാണ്, നോമ്പ് അവസാനിപ്പിക്കട്ടെ എന്നുള്ള കൽപ്പനയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ, നോമ്പിനെ നിങ്ങൾ പൂർത്തീകരിക്കുക ഇലല്ലൈൽ, ലൈൽ വരേക്കും. ലൈൽ എവിടെ തുടങ്ങും? സൂര്യൻ അസ്തമിച്ചു മറഞ്ഞാൽ അവിടെ തുടങ്ങും. ആ അസ്തമിച്ചു മറയുന്നത് വരേക്കും നോമ്പ് പൂർത്തീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, വഹാബത്തി ശംസ് ഫഖദ് അഫ്തറസ്സായിം, സൂര്യൻ അസ്തമിച്ചു മറഞ്ഞാൽ നോമ്പുകാരൻ നോമ്പ് തുറക്കട്ടെ, നോമ്പ് അവസാനിപ്പിക്കട്ടെ എന്ന്. ഇവിടെ നോമ്പ് ഏതുവരേക്കും? സൂര്യൻ അസ്തമിച്ച് മറയുന്നത് വരേക്കും. പിന്നെ നോമ്പ് തുടർത്തുക എന്നുള്ളത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു, നോമ്പുകാരൻ അപ്പം നോമ്പ് മുറിക്കട്ടെ, അവസാനിപ്പിക്കട്ടെ. ഒരു ഹദീസിൽ, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കുന്നിടത്തോളം കാലം ആളുകൾ നന്മയിലാണ്. ലാ തസാലു ഉമ്മത്തി അലാ സുന്നത്തി മാലം തൻതളിർ ബിഫിത്രിഹ അന്നുജൂം, എൻ്റെ ഉമ്മത്ത് എൻ്റെ സുന്നത്തിലായിക്കൊണ്ടിരിക്കും നോമ്പ് മുറിക്കാൻ നക്ഷത്രങ്ങളുടെ ഉദയം പ്രതീക്ഷിക്കാത്ത കാലം അത്രയും. എന്ന് പറഞ്ഞാൽ അസ്തമിച്ച ഉടനെ നോമ്പ് തുറക്കുകയായാൽ പല പ്രയോഗങ്ങൾ കാണാം. ലാ യസാലുദ്ദീനു ബാഹിറൻ മാ അജ്ജലന്നാസുൽ ഫിത്ർ ലിഅന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂൻ, ജനങ്ങൾ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ദീൻ വിജയത്തിലാണ്, ജൂത നസാറാക്കൾ അവർ നോമ്പ് തുറക്കുന്നത് പിന്തിപ്പിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയ അപ്രകാരമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലയോട് അബു അതിയ രണ്ട് വ്യക്തികളെ കുറിച്ച് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. രണ്ടാളും സഹാബികളാണ്. രണ്ടിലൊരാൾ, അഹദുഹുമായി യുഅജ്ജിലുൽ ഇഫ്താർ വയുഅഖിറു സുഹൂർ, ഒരാൾ നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കും, ഇടയത്തായം കഴിക്കുന്നത് സുഹൂർ വൈകിപ്പിക്കും, പിന്തിപ്പിക്കും, ഫജറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കും. വല്ലാഹർ, മറ്റൊരു സഹാബി യുഅഖിറുൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്നത് പിന്തിപ്പിക്കും, വയുഅജ്ജിലു സുഹൂർ, സുഹൂറിനെ വേഗത്തിലാക്കുകയും ചെയ്യും, നേരത്തെയാക്കുകയും ചെയ്യും. ഇത് ആയിഷ റളിയല്ലാഹു തആലയോട് അബൂ അതിയ പറഞ്ഞപ്പോൾ മഹദിയുടെ മറുപടി, അയ്യുഹുമല്ലദി യുഅജ്ജിലുൽ ഇഫ്താറ വയുഅഖിറു സുഹൂർ, ആരാണ് ഇഫ്താറിനെ, നോമ്പ് തുറക്കുന്നതിനെ വേഗത്തിലാക്കുകയും നോമ്പ് നോൽക്കാൻ ഇടയത്താഴം വൈകിപ്പിക്കുകയും ചെയ്യുന്നത്, പിന്തിപ്പിക്കുകയും ചെയ്യുന്നത്? അപ്പോൾ അബൂ അതിയ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്, രണ്ട് സഹാബികളുടെ ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഹാകദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഅ, തിരുദൂതർ ഇപ്രകാരമായിരുന്നു ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ അങ്ങനെയായിരുന്നു, ഇഫ്താറിനെ വേഗത്തിലാക്കുക, സുഹൂറിനെ ഫജറിലേക്ക് വൈകിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇലല്ലൈൽ, രാത്രി വരേക്കും സിയാമിനെ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ രാത്രി തുടങ്ങുന്നത് സൂര്യൻ അസ്തമിച്ച ഉടനെയാണ്, അസ്തമയത്തോടുകൂടിയാണ്. അപ്പോൾ അതോടുകൂടി നോമ്പ് തുറക്കുക എന്നതാണ് ഈ പ്രയോഗം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വ്യക്തമാക്കി. മഗ്രിബ് നിസ്കാരം നോമ്പ് തുറന്ന് ഭക്ഷിച്ചതിന് ശേഷമായിരുന്നു എന്നുള്ളതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഇജ്അൽ ബൈന അദാനിക വഇഖാമതിക നഫസൻ ഖദ്റമാ യഖ്ദിൽ മുഅ്തസിർ ഹാജതഹു ഫീ മഹ്ലിൻ വഖദ്റമാ യഫ്റഗുൽ ആകിലു മിൻ തആമിഹി ഫീ മഹ്ലിൻ. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ അല്പം സമയം താങ്കൾ വിട്ടേക്കണം. എത്ര സമയം? ഖദ്റമാ യഖ്തളി അൽ മുഅ്തസിർ ഹാജതഹു എന്നാണ്. മലമൂത്ര വിസർജനം നിർവഹിച്ച് ഒതുവെടുക്കാനുള്ളവർ, അവർക്ക് അവരുടെ ആവശ്യം വീട്ടാനുള്ള ഒരു അളവ് സമയം, സാവകാശം, ഫി മഹൽ. അതേപോലെ വഖദ്റമായ ഫ്രഗുൽ ആകിലു മിൻ താമിഹി ഫി മഹലിൻ, ഭക്ഷിക്കുന്നവൻ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്ന ഖദർ, അല്പം സാവകാശത്തിൽ, അവധാനതയിൽ കഴിച്ചു തീരുവോളം ഒരു ഖദർ നിശ്ചയിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറഞ്ഞതായി ഹദീസിൽ കാണാം. നമുക്കറിയാം മഗ്രിബ് ബാങ്കിൻ്റെയും നിസ്കാരത്തിൻ്റെ ഇടയിൽ കൂടുതൽ ടൈമില്ല. അപ്പോൾ ബാങ്ക് വിളിച്ച ഉടനെ നോമ്പ് തുറന്ന് ആഹരിച്ച് പിന്നെ മഗ്രിബ് നിസ്കാരം, അത് ഈ ഹദീസ് അറിയിക്കുന്നു. എന്ന് മാത്രമല്ല, സാധാരണ സമയങ്ങളിൽ ബാങ്ക് വിളിച്ച് പിന്നെ വേഗത്തിൽ ഇഖാമത്ത് വിളിക്കുന്ന അവസ്ഥയാണ്. നോമ്പിൽ ബാങ്ക് വിളിച്ച് ഇഖാമത്ത് വിളി അല്പം പിന്തിപ്പിക്കാൻ ഇളവുണ്ട്. കാരണം എല്ലാവരും നോമ്പുകാരാണെന്ന് നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച് പിന്നീട് നിസ്കരിക്കാൻ ഇഖാമത്തിന് അല്പം വൈകിപ്പിക്കുക എന്നുള്ളത് ഈ സംഭവം അറിയിക്കുന്നു. ബിലാലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇജ്അൽ ബൈന അദാനിക വ ഇഖാമതിക നഫസൻ എന്നാണ്. ബാങ്ക് വിളിയുടെയും ഇഖാമത്ത് വിളിയുടെയും ഇടയിലൊരു നഫസ്, അല്പം ഒരു സമയം, ആശ്വാസ സമയം ഇടാനാണ് പറയുന്നത്. അത് എത്രത്തോളം? ഖദറമായ ഫുറുഖുൽ ആഖിലു മിൻ ത്വാമിഹി ഫീ മഹലിൻ എന്നാണ്. ഭക്ഷിക്കുന്നവൻ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്ന ഒരു ഖദർ സമയം വിടാൻ പറഞ്ഞു. അപ്പോൾ റമദാനിൽ ബാങ്ക് വിളിച്ച് ഇഖാമത്ത് വിളി അല്പം പിന്തിപ്പിക്കുന്നുവെങ്കിൽ അതിൽ തിരുചര്യയുണ്ട് എന്നും ഈ ഒരു സംഭവം അറിയിക്കുന്നു. ഇവിടെ സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞപ്പോൾ വിശുദ്ധ വചനത്തിൻ്റെ ഈ പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം അറിയിക്കുന്ന ഒരു മസ്അലയാണ്. അസ്തമിച്ച ഉടൻ നോമ്പ് തുറക്കുക എന്നുള്ള വിഷയം ഈ വചനം വേറെയും ചില മസ്അലകളെ അറിയിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ വിസാലായ നോമ്പിൻ്റെ വിഷയം, നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർത്തുന്ന വിസാലായ നോമ്പിൻ്റെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്നാണ്. രാത്രിയിലേക്ക് നോമ്പിനെ പൂർത്തിയാക്കാനാണ്, രാത്രിയായാൽ നോമ്പ് നിർത്തുക എന്നുള്ളതാണ്. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്ർ എന്നാണ്. രാത്രി ഫജ്ർ വരേക്കും ഭക്ഷിക്കാം, പാനം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിസാലായ നോമ്പ് അതിൻ്റെ വിധി എന്ത് അതാകാമോ? ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു മസാലയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രസ്തുത മസാലയും ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും തുടർന്ന് പഠിക്കാം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ. മൊഡ്യൂൾ 16 36 ക്ലാസ്സിൽ സഹൂറും ഇഫ്താറും എപ്പോൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
4: ചോദ്യം 1. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ ഉദ്ദേശിച്ച് അത്താഴം കഴിക്കാൻ ഒരുങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചതിന് ശേഷമായിരുന്നു അത്. തൻ്റെ അനുചരനോട് കൂടെ ഭക്ഷിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ അത്താഴം കഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇരുവരും ഒരുമിച്ച് അത്താഴം കഴിക്കുകയും തുടർന്ന് നമസ്കാരത്തിന് പുറപ്പെടുകയും ചെയ്തു. ആരായിരുന്നു ആ സുഹാബി? ഓപ്ഷൻ എ സെയ്ദ് ബിൻ സാബിത്ത്, ബി സെയ്ദ് ബിൻ ഹാരിസ, സി സഹൽ ബിൻ സഅദ്. ചോദ്യം 2. ലൈസൽ ഫജ്റുൽ മുസ്തഖീലു ഫിൽ ഉഫുഖി വലാക്കിന്നഹുൽ മുഅ്തരിദുൽ അഹ്മർ. അൽ അഹ്മർ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ അസാത്യുൽ മുസ്തഅദ്, ഓപ്ഷൻ ബി ഫജ്റുൽ കാദിബ്, ഓപ്ഷൻ സി ഫജ്റു സ്വാദിഖ്. ചോദ്യം 3. ഇത്മാമു സിയാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ നന്നായി മനസ്സിലാക്കൽ, ബി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ വ്യക്തമായി അറിവുണ്ടായിരിക്കൽ, സി നിയത്തോടുകൂടി ഫജർ മുതൽ രാവ് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് വിട്ടുനിൽക്കൽ.
5: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7 സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് കിഡ്സ് ടൈമിലേക്കാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തുൽ ജാസിയ, സൂറ അൽ അഹ്ഖാഫ്, സൂറത്തു മുഹമ്മദ്, സൂറ അൽ ഫത്ത്, സൂറത്തുൽ ഹുജറാത്ത് ഈ അധ്യായങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

فبشره بعذاب أليم. وإذا علم من آياتنا شيئا اتخذها هزوا.

وهم عن دعائهم غافلون وإذا

به وشهد شاهد من بني إسرائيل على مثله فآمن واستكبر

0: هل يهلك إلا القوم الفاسقون.
1: بسم الله الرحمن الرحيم.

0: والأرض والله بصير بما تعملون.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അല്ലജ്മി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ

0: അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻറ്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ ഇന്ന് കേൾക്കുന്നത് സൂറത്തുൻ നഹൽ 98 മുതൽ 102 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും.
3: വചനം 103. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്. അന്നഹും യഖൂലൂന, അവർ പറയുന്നുവെന്ന്. ഇന്നമാ യുഅല്ലിമുഹു, അവനു പഠിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നു. ബഷറുൻ, ഒരു മനുഷ്യൻ. ലിസാനുല്ലദി, യാതൊരുവന്റെ ഭാഷ. യുൽഹിദൂന, അവർ തെറ്റിപ്പോകുന്ന, മറിഞ്ഞു പോകുന്ന, ദുസ്സൂചന നൽകുന്ന. ഇലൈഹി, അവനിലേക്ക്. അഅജമിയുൻ, അനറബി ആകുന്നു, അറബി അല്ലാത്തതാകുന്നു. വഹാദ, ഇതാകട്ടെ. ലിസാനുൻ, ഭാഷയാണ്. അറബിയുൻ, അറബിയായ. മുബീൻ, സ്പഷ്ടമായ, തനി.

0: അവർ പറയുന്നുവെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. അവന് അഥവാ നബിക്ക് ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന്. യാതൊരുവനിലേക്ക് അവർ ദുസ്സൂചന നൽകുന്നുവോ അവന്റെ ഭാഷ അനറബിയാകുന്നു. ഇതാകട്ടെ അഥവാ ഖുർആനാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയുമാകുന്നു.
1: മുശ്രിക്കുകളുടെ മറ്റൊരു ആരോപണവും അതിന്റെ മറുപടിയുമാണിത്. മക്കയിലെ ഒരു കച്ചവടക്കാരനോ മറ്റോ ആയിരുന്ന ഒരു അനറബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അവസരങ്ങളിൽ പോകാറുണ്ടായിരുന്നു. വല്ലതും ചോദിച്ചാൽ കഷ്ടിച്ച് ഉത്തരം പറയത്തക്കവണ്ണം ചില അറബി വാക്കുകൾ അയാൾക്ക് അറിയാമായിരുന്നുവത്രേ. ഈ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മുഹമ്മദിന്റെ ഈ ഖുർആൻ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു വന്നിരുന്നു. ഈ ആരോപണത്തിന് അടിസ്ഥാനമായി അവർ സൂചിപ്പിക്കുന്ന ആ മനുഷ്യൻ കേവലം ഒരു അറബിയല്ല. അറബി ഭാഷ അയാൾക്ക് വേണ്ടതുപോലെ അറിയുകയുമില്ല. ഖുർആനാണെങ്കിൽ തനി അറബിയിലുള്ളതും അറബി സാഹിത്യത്തിന്റെ അപ്രാപ്യ നിലവാരത്തിലുള്ളതും. എന്നിരിക്കെ ഈ ആരോപണം നിരർത്ഥമാണെന്ന് മാത്രമല്ല ബുദ്ധിശൂന്യതയും കൂടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രസ്തുത അനറബി ആരായിരുന്നുവെന്ന് നിർണയിച്ചുകൊണ്ടുള്ള ചില റിവായത്തുകൾ കാണാമെന്നല്ലാതെ ഒന്നും തീർത്തു പറയത്തക്ക ബലവത്തല്ല അവ. പേരറിയുന്നതിൽ പ്രത്യേകം പ്രയോജനമൊന്നുമില്ലതാനും.
2: വചനം 104. ഇന്ന നിശ്ചയമായും അല്ലദീന ലാ യുഅ്മിനൂന വിശ്വസിക്കാത്തവർ ബി ആയാതി ദൃഷ്ടാന്തങ്ങളിൽ ലക്ഷ്യങ്ങളിൽ അല്ലാഹി അല്ലാഹുവിൻ്റെ ലായഹ്ദീഹിം അവരെ നേർവഴിയിലാക്കുകയില്ല. അല്ലാഹു അല്ലാഹു വലഹും അവർക്കുണ്ട് ദാനും അവർക്കുണ്ടായിരിക്കും അദാബുൻ ശിക്ഷ അലീം വേദനയേറിയ.

0: നിശ്ചയമായും അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ, അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്.
1: വചനം 105. ഇന്നമായഫ്തരി, കെട്ടിച്ചമക്കുക തന്നെ ചെയ്യുന്നു, കെട്ടിച്ചമക്കുക മാത്രം ചെയ്യുന്നു. അൽ കദിബ, വ്യാജം, കളവ്. അല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവർ. ബി ആയാതി, ദൃഷ്ടാന്തങ്ങളിൽ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. വ ഉലായികഹും, അക്കൂട്ടർ തന്നെ. അൽ കദിബൂൻ, കളവ് പറയുന്നവർ.

0: അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ മാത്രമേ വ്യാജം കെട്ടിപ്പറയൂ. അവർ തന്നെയാണ് വ്യാജവാദികളും.
1: മേൽ കണ്ടതുപോലെയുള്ള കള്ളവാദങ്ങൾ മുശരിക്കുകൾ വാദിക്കുവാൻ കാരണം അവർ അള്ളാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവയിൽ ശരിക്കും വിശ്വസിക്കുന്ന ആളായിരിക്കെ അവരെപ്പോലെ അദ്ദേഹം ഒരിക്കലും കള്ളവും വ്യാജവും കെട്ടിപ്പറയുകയില്ല തന്നെ എന്നു താൽപര്യം.
2: വചനം 106. മൻ കഫറ, ആർ അവിശ്വസിച്ചുവോ, ആരെങ്കിലും അവിശ്വസിച്ചാൽ, ബില്ലാഹി, അല്ലാഹുവിൽ, മിം ബഅദി, ശേഷമായി, ഈമാനിഹി, അവന്റെ വിശ്വാസത്തിന്റെ, ഇല്ല, ഒഴികെ, മൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവൻ, അഥവാ നിർബന്ധത്തിനു വിധേയൻ, വഖൽബുഹു, അവന്റെ ഹൃദയമാകട്ടെ, മുത്തമഇന്നുൻ, സമാധാനമടഞ്ഞതാണ്, ബിൽ ഈമാനി, വിശ്വാസം കൊണ്ട്, വലാക്കിൻ, എങ്കിലും, മൻ ശറഹ, വിശാലമാക്കപ്പെട്ടവൻ, ബിൽ കുഫ്രി, അവിശ്വാസം കൊണ്ട്, സദ്റൻ, നെഞ്ച്, ഹൃദയം, ഹൃദയത്താൽ, ഫഅലൈഹിം, എന്നാൽ അവരുടെ മേൽ ഉണ്ടായിരിക്കും, ഗളബുൻ, കോപം, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, വലഹും, അവർക്കുണ്ടുതാനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ച.

0: ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നവനായിക്കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയനായവൻ ഒഴികെ അഥവാ അവൻ ഇതിൽ നിന്നൊഴിവാണ്. പക്ഷേ ആർ അവിശ്വാസം കൊണ്ട് നെഞ്ച് അഥവാ ഹൃദയം വികാസപ്പെട്ടുവോ എന്നാൽ അവരുടെ മേൽ അള്ളാഹുവിങ്കൽ നിന്നും കോപമുണ്ടായിരിക്കും, അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ടായിരിക്കും.
1: വചനം 107. ദാലിക, അത്, ബി അന്നഹും, അവർ എന്നുള്ളതുകൊണ്ടാണ്, ഇസ്തഹബ്ബു, അവർ സ്നേഹം കാണിച്ചു, അൽഹയാത്തദ്ദുനിയ, ഐഹിക ജീവിതത്തോട്, അലൽ ആഖിറ, പരലോകത്തെക്കാൾ, വ അന്നല്ലാഹ, അല്ലാഹു എന്നുള്ളതും, ലാ യഹ്ദി, അവൻ നേർമാർഗത്തിലാക്കുകയില്ല എന്നുള്ളതും, അൽ ഖൗമ, ജനങ്ങളെ, ജനതയെ, അൽ കാഫിരീൻ, അവിശ്വാസികളായ.
2: ذلك بانه مستحب الحياه الدنيا على الاخره وان الله لا يهدي القوم الكافرين.
0: അത് പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തോട് അവർ സ്നേഹം കാണിച്ചതുകൊണ്ടാകുന്നു. അവിശ്വാസികളായ ജനങ്ങളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതുകൊണ്ടും ആകുന്നു.
1: വചനം 108. ഉലായിക, അക്കൂട്ടർ, അല്ലദീന, യാതൊരുവരാകുന്നു, അല്ലാഹു മുദ്രകുത്തി, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക്, ഹൃദയങ്ങളിൽ, വസമഇഹിം, അവരുടെ കേൾവിക്കും കേൾവിയിലും, വഅബ്സാരിഹിം, അവരുടെ കാഴ്ചകൾക്കും കണ്ണുകളിലും, വഉലൈകഹും, അക്കൂട്ടർ തന്നെ, അൽഗാഫിലൂൻ, അശ്രദ്ധർ, സുബോധം കെട്ടവർ.

0: അക്കൂട്ടരത്രേ, തങ്ങളുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അല്ലാഹു മുദ്രകുത്തിയവർ. അക്കൂട്ടർ തന്നെയാണ് അശ്രദ്ധന്മാരും.
1: വചനം 109. ലാ ജറമ, നിസ്സംശയം, തെറ്റല്ല. അന്നഹും, അവർ എന്നുള്ളത്. ഫിൽ ആഖിറത്തി, പരലോകത്തിൽ. ഹും, അവർ തന്നെ എന്നുള്ളത്. അൽഖാസിറൂൻ, നഷ്ടക്കാർ.
2: ലാ ജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ ഖാസിറൂൻ.
0: നിസ്സംശയമത്രേ, പരലോകത്തിൽ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നുള്ളത്.
3: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്ന് ഒഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിരിക്കും. അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. അവരെ നേർമാർഗത്തിലാക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചക്കുമെല്ലാം അള്ളാഹു മുദ്രവെക്കും. അഥവാ സത്യവും ന്യായവും ആലോചിച്ചറിയുവാനോ കണ്ടും കേട്ടും മനസ്സിലാക്കുവാനോ അവർക്ക് സാധ്യമല്ലാതാകും. തൻ്റെടവും സുബോധവുമില്ലാതെ ചിന്താശൂന്യരായിരിക്കും അവർ. പരലോകത്താകട്ടെ സകല ഗുണങ്ങളും നഷ്ടപ്പെട്ടവരുമായിരിക്കും എന്നൊക്കെ അള്ളാഹു അവർക്ക് താക്കീത് നൽകുന്നു. ആ മഹാപാതകത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന ഗൗരവം എത്ര മഹത്തരമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിശ്വാസിയായ ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച ഒരാൾ പിന്നീട് അവിശ്വാസത്തിലേക്ക് മാറുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയം വിശ്വാസം കൊണ്ട് അടങ്ങിയിരിക്കുന്നവനായി നിർബന്ധത്തിന് വിധേയമായവനൊഴികെ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം.
4: ശത്രുക്കളുടെ തുടരെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു രക്ഷപ്പെട്ടു. വളരെ വ്യസനത്തോടുകൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ തൻ്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. തൻ്റെ മനസ്സ് ഈമാൻ അഥവാ സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഇഫ് അദ്, അഥവാ അവർ ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെപ്പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിൻ്റെ വിധി പൊതുവായിട്ടുള്ളത് തന്നെ, സംശയമില്ല. സത്യവിശ്വാസം ത്യജിക്കുവാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അസഹ്യമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തൽക്കാലം രക്ഷപ്രാപിക്കുവാനായി പുറമെ കുഫർ അഥവാ അവിശ്വാസം അഭിനയിക്കുന്നതിന് വിരോധമില്ലെന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അമ്മാർ റളിയല്ലാഹുവിൻ്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ലതാനും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാകുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മുശ്രിക്കുകളുടെ ഏറ്റവും കടുത്ത മർദ്ദനമുറകൾക്ക് വിധേയരായിത്തീർന്ന ബിലാൽ, ഖബ്ബാബ്, അമ്മാറിൻ്റെ മാതാപിതാക്കൾ റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബികളുടെ ചരിത്രം സുപ്രസിദ്ധമാണല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിൽ കയറിട്ട് അദ്ദേഹത്തെ കുട്ടികൾക്ക് കളിക്കുവാൻ വിട്ടുകൊടുക്കുക, പതച്ച മണലിൽ കിടത്തി വലിയ പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെക്കുക മുതലായ കടും കൈകൾ ചെയ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം അഹദ് അഹദ് അഥവാ ഒരുവൻ ഒരുവൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ചെയ്തത്.

0: ഇരുമ്പുകോൽ ചുട്ടുപഴുപ്പിച്ച് ശരീരത്തിൽ ചൂട് കുത്തിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിച്ചതേയുള്ളൂ. ഇതുപോലെയുള്ള സംഭവങ്ങൾ സ്വഹാബികളുടെ, വിശേഷിച്ചും പൂർവ്വ സഹാബികളുടെ ചരിത്രത്തിൽ സുലഭമാകുന്നു. ഫറളല്ലാഹു അൻഹും വ അർലാഹും, അല്ലാഹു തുടരുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബാദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ സുൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു, ഇൻസാനു അറിയാലോ ഇഖ്ഫാ ആണ്, നൂനുസാക്കിനു ശേഷം സീന്. പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം ത ആണ്, അപ്പോൾ ഇഖ്ഫാ. പിന്നെ ث تحدث يوم يوم اذ تحدث
4: يوم اذ تحدث
3: بان ربك اوحى لها بنا يوم اذ يصدر
4: يوم اذ يصدر
3: ادغام بغنا تنوين ششم يا ആണ്. പിന്നെ അഷ്താത്തൽ ലീറു ഇദ്ഗാം ബിലാഗുന്ന, എളുപ്പമാണ്, പ്രയാസമില്ല. പിന്നെ ഫമയ്യ അമൽ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ദർറത്തിൻ ഖൈറൻ ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദർറത്തിൻ ഖൈറൻ, എങ്ങനെ ദർറത്തിൻ ഖൈറൻ. പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ദർറത്തിൻ ഖൈറൻ യറ, പിന്നെ വമയ്യമൽ മിസ്ഖാല, പിന്നത്തത് ദർറത്തിൻ ഷറൻ, രണ്ടും ഗുന്നത്ത് വേണം.

0: 노래.
1: 아러
0: ഉച്ചരിക്കുമ്പ ശരിയാവുണ്ട്. അതാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ ശ്രദ്ധ വിട്ടുപോകാനേ പാടില്ല. ശ്രദ്ധിച്ചുച്ചരിച്ചപ്പോ ശരിയായി. ഏ ആ

പോരാ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തെൻവിൻ ശേഷ ഹ, പിന്നെ മറ്റത് മണിക്കും വേണം. ഒന്നുകൂടി ഓതാം.

0: അയ്യോ, അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ, യറഹു എന്നുള്ളത് യറഹ മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ തൗ തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചു കൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹ സുഹുഫം മുത്തഹറ, എങ്ങനെ? സുഹുഫം മുത്തഹറ. ذلك الدين القيم.
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق, فلق. هنا هم المفلحون. عنده أم الكتاب. അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്ക് കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി മനപാഠം നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനപ്പാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ

0: പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈര ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്ത്, സാഫാത്ത് എന്ന മദ് കലിമി മുസഖൽ എന്ന് പറയും. മദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹാൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം

ശേഷം വീണ്ടും മീം ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാണ്. അവർ ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന് ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം യർസുഖു ശേഷം കും. യർസുഖുക്കും ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല, റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഉതുവ്വിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى. അഫമൈ യംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമൈയ, അഫമൈ യംഷി ഈ രൂപത്തിൽ. അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല, തൻവീന് ശേഷം അയൻ. മുക്കിബൻ അല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, മുക്കിബൻ അല എന്നല്ല, മുക്കിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സിലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിൻ മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിൻ മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി

0: ഇടക്കുമ്പോൾ ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.

0: فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഹാഫിൽ റമളാൻ ഷക്കൂർ അൽ കുർദി.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി വാദി അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി വാദി അൽ യമാനി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
4: അധ്യായം 91, സൂറത്തു ഷംസ്, സൂര്യൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 15.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: വശംസി, സൂര്യൻ തന്നെയാണ്. വദുഹാഹ, അതിന്റെ ശോഭയും പൂർവാഹ്നവും.
5: വശംസി വദുഹാഹ,
4: സൂര്യനും അതിന്റെ പൂർവാന്ന പ്രഭയും തന്നെയാണ് സത്യം.
6: വചനം 2.
4: വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ്. ഇദാ തലാഹ, അതതിനോട് തുടർന്നാൽ, അടുത്താൽ.
5: വൽ ഖമരി ഇദാ തലാഹ,
4: ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ.
6: വചനം 3.
4: വന്നഹാരി, പകൽ തന്നെയാണ്. ഇദാ ജല്ലാഹ, അതതിനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, വെളിവാക്കിയാൽ.
5: വന്നഹാരി ഇദാ ജല്ലാഹ,
4: പകൽ തന്നെയാണ് സത്യം, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ.
6: വചനം 4.
4: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യഗ്ഷാഹ, അതതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
5: വല്ലൈലി ഇദാ യഗ്ഷാഹ,
4: രാത്രി തന്നെയാണ് സത്യം, അത് അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
6: വചനം 5.
4: വശ്ശമായി, ആകാശം തന്നെയാണ്. വമ ബനഹ, അതിനെ സ്ഥാപിച്ചതും.
5: വസ്സമായി വമ ബനഹ,
4: ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
6: വചനം 6.
4: വൽ അർദി, ഭൂമി തന്നെയാണ്. വമ ത്വഹാഹ, അതിനെ പരത്തിയതും.
5: വൽ അർദി വമ ത്വഹാഹ,
4: ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
6: വചനം 7.
4: വനഫ്സിൻ, ആത്മാവ് തന്നെയാണ്. വമ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതും അഥവാ ആ ശക്തിയും സമപ്പെടുത്തിയവനും.
5: വനഫ്സിൻ വമ സവ്വാഹ,
4: ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
6: വചനം 8.
4: ഫഅൽഹമഹ, എന്നിട്ട് അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഫുജൂറഹ, അതിൻ്റെ ദുഷ്ടത, തോന്നിയവാസം, ദുർനടപ്പ്. വതഖ്വാഹ, അതിൻ്റെ സൂക്ഷ്മത, ഭയഭക്തിയും.
5: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ,
4: എന്നിട്ട് അതിന് അതിൻ്റെ ദുഷ്ടതയും അതിൻ്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
7: സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു. അതുകൊണ്ടാണ് അതു അതിനെ തുടർന്നു വരുമ്പോൾ എന്നു പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് മൂന്നും നാലും വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാം വണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിൻ്റെയും കർത്താവായ ആ മഹാശക്തിയെക്കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവൻ്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 8-ാം വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്ത് ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
6: വചനം 9.
4: ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു, ഭാഗ്യം പ്രാപിച്ചു. മൻ സക്കാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ, സംസ്കരിച്ചവൻ.
5: ഖദ് അഫ്ലഹ മൻ സക്കാഹ,
4: തീർച്ചയായും അതിനെ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു.
6: വചനം 10.
4: വഖദ് ഖാബ, നിർഭാഗ്യമടയുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ.
5: വഖദ് ഖാബ മൻ ദസ്സാഹ,
4: അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു.
7: മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു 2 മൗലിക യാഥാർത്ഥ്യങ്ങളാണ്

0: ഇതിമ്പഅഥ, നിയുക്തനായ സന്ദർഭം, ഒരുമ്പെട്ട സന്ദർഭം. അഷ്ഖാഹ, അതിലെ ഏറ്റവും ദുർഭാഗ്യവാൻ, ദുഷ്ടൻ.
1: ഇതിമ്പഅഥ അഷ്ഖാഹ,
0: അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം.
2: വചനം 13.
0: ഫഖാല ലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതൻ, നാഖത്തല്ലാഹി, അല്ലാഹുവിന്റെ ഒട്ടകം, വസുഖയാഹ, അതിന്റെ വെള്ളം കുടിയും.
1: فقال لهم رسول الله ناقة الله وسقياها.
0: അപ്പോൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക, അഥവാ അതിനു ഭംഗം വരുത്തരുത്.
2: വചനം 14.
0: ഫകദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജ്യമാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവരതിനെ കുത്തി അറുത്തു കൊന്നു. ഫദംദമ, അപ്പോൾ ഉന്മൂലനാശം വരുത്തി, ആകെ മൂടി ശിക്ഷ. അലൈഹിം, അവരിൽ. റബ്ബുഹും, അവരുടെ റബ്ബ്. ബിദംബിഹിം, അവരുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്. ഫസവ്വാഹ, എന്നിട്ട് അത് സമമാക്കി, അതിനെ സമമാക്കി, നിരത്തി.

0: എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി, അഥവാ ഒരാളും ഒഴിവായില്ല.
1: വചനം 15.
2: വലാ യഖാഫു, അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. ഉഖബാഹ, അതിന്റെ അനന്തരഫലം, പര്യവസാനം.
3: വലാ യഖാഫു ഉഖബാഹ,
0: അവൻ അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല.
1: ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാലിഹ് അലൈഹിസലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ഷുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു. ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതെ, ഏറ്റവും വലിയ നിർഭാഗ്യവാൻ, അതിനു മുമ്പോട്ട് വന്നു. താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു.
4: ഇന്നത്തെ തഫ്സീർ അമാനി പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ്

0: റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്. മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരുക്കന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. ഇന്നത്തെ അൽ മുഅല്ലിമിൽ സൂറത്തു യൂണുസിലെ 40 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നു ഖലീഫ അത്തുനൈജി.

0: മഷാല്ല. നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് അൽ മുഅല്ലിം. പാരായണം നിർവഹിച്ചത് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ഇന്ന് ഹൃദയവസന്തത്തിൽ അവതരിപ്പിക്കുന്നത്. അവതരണം ടി കെ നിഷാദ് സലഫി.
4: അസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകളാണ്, 82-83 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഏകദേശം ഒരു 6 ആയത്തുകളിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരലോകമുണ്ട് എന്നതിന് തെളിവായി അള്ളാഹു വിശദീകരിക്കുന്ന ചില തെളിവുകളുമാണ് നമ്മൾ കേട്ടത്, ശ്രദ്ധിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പ്, മനുഷ്യനെ ഒരു നുത്ഫയിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി എന്നത് ഒരു തെളിവായി ഖുർആൻ വിശദീകരിക്കുന്നു. ആകാശങ്ങളെ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന അതീവ ഗൗരവമുള്ള ഒരു ചോദ്യം 81-ാമത്തായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ധാരാളം പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ അവയെ പരലോകത്ത് അള്ളാഹു മനുഷ്യരെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളായി വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ വന്നിട്ടുള്ള വിശദാംശങ്ങളിലൂടെ ഈ ആയത്തുകൾ, കഴിഞ്ഞ ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോവുകയുണ്ടായി. ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവന് ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം മാത്രം മതി പരലോകം മനുഷ്യന് ബോധ്യപ്പെടാൻ. ഭൂമി എന്നത് റബ്ബിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ്. ഭൂമിയെപ്പോലെ ലക്ഷോപലക്ഷം ഗ്രഹങ്ങളും അതിലേറെ കോടാനക്കോടി നക്ഷത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആകാശലോകങ്ങൾ ഏറ്റവും കഴിവുള്ള, എന്തിനും സാധിക്കുന്ന, ഏതും ചെയ്യാൻ പറ്റുന്ന ഒരു മഹാനായ സൃഷ്ടികർത്താവിനെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശഭൂമികളിലെ ഓരോ ഭാഗങ്ങളെ എടുത്തു പരിശോധിച്ചാലും ഓരോ സൂക്ഷ്മതലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര ചെറിയ സൃഷ്ടിയെ അറിയാൻ നമ്മൾ പരിശ്രമിച്ചാലും ഏതു വലിയ സൃഷ്ടിയെ ഒന്ന് പഠിക്കുമ്പോഴും ഒരു മഹാനായ സൃഷ്ടികർത്താവിനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹു നിങ്ങളെ ഒരിക്കൽ കൂടി ഉണ്ടാക്കും. വിചാരണയുടെ നാളിൽ നിങ്ങളെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കും എന്നാണ് അള്ളാഹു നമ്മെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആയത്തുകൾ അവസാനിക്കുന്നത് അതിൻ്റെ ആശയം പറയുന്നതിന് മുമ്പ് ഈ രണ്ടായത്തുകളിൽ വന്നിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 82-ാമത്തെ ആയത്തിൽ ആരംഭിക്കുന്നത് ഇന്നമ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇന്നമ നൂനിന് ശദ്ദുണ്ട്, ശദ്ദുള്ള നൂന് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമ എന്ന് മണിച്ചു ഓതിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ രണ്ട് മദ്ദുകൾ വരുന്നുണ്ട്. ഇന്നമ എന്നതിന് ശേഷം ഒരു മദ്ദുണ്ട്, ആ ഇന്നമ എന്ന് ഓതുന്നിടത്തൊരു മദ്ദുണ്ട്, ഇദാ എന്നുള്ളിടത്തും ഒരു മദ്ദുണ്ട്, അഥവാ നീട്ടി ഓതണം. ഇവിടെ നമുക്ക് നീട്ടാതെ വേണമെങ്കിലും സാധാരണ നീട്ടുന്ന ഒരു ദീർഘം വരുമ്പോൾ നീട്ടുന്ന മദ്ദ് തൊബിഅഇ അസ്ലി, രണ്ട് ഹറക്കത്തിൻ്റെ അളവ് മാത്രം നീട്ടേണ്ടുന്ന രൂപത്തിൽ നമുക്കിത് നീട്ടി ഓതാം. മദ്ദുൽ ജായിസ് എന്നുകൂടെ ഇതിന് പറയും. അതായത് മാ എന്നതിലെ ദീർഘത്തിൻ്റെ അലിഫിന് ശേഷം ആ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. എന്നാൽ അലിഫ് വന്നത് ഇന്നമ എന്ന ഒരു വാക്കിലും
ഹംസ വന്നത് ആ എന്ന അക്ഷരം വന്നത് അമ്രുഹു എന്ന രണ്ടാമത്തെ വാക്കിലുമാണ്. അലിഫും അതിനുശേഷം ആ അല്ലെങ്കിൽ ഈ ഉ ഇങ്ങനെ തുടങ്ങിയ ഹംസ ഇത് രണ്ടും അടുത്തടുത്ത് വരുമ്പോഴാണ് നീട്ടി ഓതേണ്ടത്. എന്നാൽ ഇത് രണ്ടും രണ്ട് വാക്കുകളിലായി വന്നാൽ മദ്ദ് മുഫസ്സിലാണ്, നമുക്ക് നീട്ടാതെയും ഓതാവുന്നതാണ്. അതേ നിയമം തന്നെയാണ് ഇദാ അറാദ എന്ന് പറയുന്നിടത്ത്. ഒന്നുകിൽ നമുക്ക് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ അങ്ങനെ നീട്ടിപ്പാരായണം ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ തബീഇയായ സാധാരണ ഒരു ദീർഘത്തോടുകൂടി അത് പറയാം, അങ്ങനെയും ഓതാം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആൻ അയ് യഖൂല ല അങ്ങനെയും നമുക്ക് ഓതാവുന്നതാണ്. പിന്നെ ശൈആൻ എന്നുള്ളിടത്ത് ആ തൻവീന് വ്യക്തമാകണം, ശൈആൻ അ അങ്ങനെ തന്നെ ഓതണം. എന്നാൽ അതിന് ശേഷമുള്ളത് അൻ യഖൂലു എന്ന് പാരായണം ചെയ്യുന്നത് ശരിയല്ല, മറിച്ച് ഓതേണ്ടത് ഐ യഖൂല ലഹു ഐ യഖൂല ലഹു കുൻ ഫയകൂൻ അല്ല, കുൻ ഫയകൂൻ കുൻ ഫയകൂൻ. അത് ശ്രദ്ധിച്ചോതിയില്ലെങ്കിൽ തെറ്റിപ്പോകും. അതാണ് ഓത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ ആശയം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്നമാ അംറുഹു, ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നമാ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ഒരു മാത്രം എന്ന ആശയമാണ് ലഭിക്കുക. അംറുഹു അല്ലാഹുവിൻ്റെ കാര്യം, അവൻ്റെ കാര്യം. അപ്പം ഇന്നമാ അംറുഹു തീർച്ചയായും അല്ലാഹുവിൻ്റെ കാര്യം ഇത് മാത്രമാണ്. ഏത്? ഇനി പറയാൻ പോകുന്ന സംഗതി ഇദാ അറാദ, അവൻ ഉദ്ദേശിച്ചാൽ. ഇദാ എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. ഇദാ ജാ വന്നാൽ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇദാ ജാ വന്നാൽ നസ്റുല്ലാഹ് അല്ലാഹുവിൻ്റെ സഹായം. അപ്പോൾ ഇദാ അറാദ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ശൈഅൻ ഒരു കാര്യം, അൻ യഖൂല അതിനോട് പറയുകയാണ്, പറയും, ലഹു അതിനോട്, കുൻ ഉണ്ടാക്, ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അല്ലാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാകൂ എന്നതിനോട് പറയുന്നു, ഫയകൂൻ അപ്പോൾ അതുണ്ടാകുന്നു. എങ്ങനെയാണ് മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യനെ അള്ളാഹു പുനർജീവിപ്പിക്കുക? എങ്ങനെ അള്ളാഹു സ്വർഗം ഉണ്ടാക്കുക? അള്ളാഹു എങ്ങനെയാണ് ഇത്രയും വലിയ നരകമുണ്ടാക്കുക? അള്ളാഹു എങ്ങനെയാണ് ഇത്രയും വലിയ സൃഷ്ടികളെ സംവിധാനിക്കുക? അള്ളാഹുവിന് ഇത്രേ വേണ്ടുള്ളൂ, കുൻ ഫയകൂൻ, ഉണ്ടാകൂ എന്ന് പറയുന്നു, ഫയകൂൻ അപ്പോൾ അത് ഉണ്ടാകുന്നു. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കുക. ഇന്നമാ അംറുഹു, അള്ളാഹുവിൻ്റെ കാര്യം ഇത്രമാത്രമാണ്. ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ, അയ്യഖൂല ലഹു അതിനോട് പറയും, പറയുകയാണ്. എന്താണ് പറയുന്നത്? കുൻ ഉണ്ടാവുക, ഫയകൂൻ അപ്പോൾ അതുണ്ടാവും. പടച്ചു നമ്പുരാൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയൽ മാത്രം മതി അള്ളാഹുവിന്, അപ്പോൾ അതുണ്ടാകും. അള്ളാഹു അതിനു മാത്രം കഴിവുള്ള മഹാനായ ശക്തിയാണ്, അത്രയധികം കഴിവുള്ള സൃഷ്ടികർത്താവാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കൊരു വസ്തു ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു വസ്ത്രം തയ്ക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ, വളരെ നിസ്സാരമായൊരു സംഗതി നമുക്ക് ചെയ്യണമെങ്കിലും ഒരല്പസമയം വേണം. നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നാട്ടിലൊരു പാലം പണിത് കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. കുറഞ്ഞ സമയമെടുത്തൊരു വീടുപണി നടന്നാൽ നമ്മളത് വലിയ അത്ഭുതത്തോടുകൂടി പറയും. കുറച്ചു സമയത്തിനകത്ത് വലിയ ഒരു കെട്ടിടം പണിതാൽ അതൊരു വലിയ സംഭവമായി നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൻ്റെ ഏതാനും നിമിഷങ്ങൾ കുൻ എന്ന് പറയുക മാത്രമേ വേണ്ടൂ. അള്ളാഹു ഉദ്ദേശിച്ച സംഗതി
ഉണ്ടാകും. നമുക്കൊരു പിന്നെ ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹു തആല യഖൂൽ, അല്ലാഹു പറയുന്നു, തീർച്ചയായും അല്ലാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും മുദ്നിബുൻ, നിങ്ങളെല്ലാവരും കുറ്റവാളികളാണ്, പാപികളാണ്. ഇല്ലാ മൻ ആഫൈതു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തവനൊഴികെ. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് വേണ്ടി തേടുക. അഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. വകുല്ലുക്കും ഫഖീർ, നിങ്ങളെല്ലാവരും ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്. ഇല്ലാ മൻ അഗ്നൈതു, ഞാൻ നിരാശ്രയനാക്കിയവരൊഴികെ. ഇന്നി ജവാദും മാജിദും വാജിദ്, ഞാൻ ഔദാര്യവാനാണ്, എല്ലാവർക്കും നൽകുന്നവനും എല്ലാവരെയും സഹായിക്കുന്നവനും മഹത്വമുള്ള ഉടയവനുമാണ്. അഫ്ഫാലു മാ അശാ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നു. അഥാ ഈ കലാമുൻ, എൻ്റെ നൽകൽ, അതൊരു ഒരു വാക്കാണ്. വ അദാബി കലാമുൻ, എൻ്റെ ശിക്ഷയും ഒരു വാചകം മാത്രമാണ്. ഇൻ അറത്തു ഷൈഅൻ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ. ഫ ഇന്നമാ അഖൂലു ലഹു, അതിനോട് പറയൽ മാത്രമാണ് വേണ്ടത്. കുൻ, ഉണ്ടാവുക. ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും. ഇങ്ങനെ ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ റബ്ബിന് കുറേ അധികം പണികളും അധ്വാനവും ഒന്നും ആവശ്യമില്ല. ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ എന്തിനേയും ഉണ്ടാക്കാൻ സാധിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കൂ. ഫസുബ്ഹാന, പരിശുദ്ധനാകുന്നു. അല്ലദീ, ഒരുത്തൻ, ആരാണ് അത്? ബിയദിഹി, അവൻ്റെ കൈകളിലാകുന്നു. മലക്കൂത്ത്, ആധിപത്യം, അധികാരം. കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും. വ ഇലൈഹി, അവനിലേക്കാകുന്നു. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. ഒരു തവണ വാക്കുകളുടെ അർത്ഥം പറയാം. ഫസുബഹാന, പരിശുദ്ധനാണ്, അള്ളാഹുവിന് പ്രകീർത്തിക്കുകയാണ്. അല്ലദി, ഒരാൾ. ബിയദിഹി, അവൻ്റെ കൈകളിലാണ്. ആരുടെ കയ്യിലാണോ മലക്കൂത്ത്, കുല്ലി ഷൈഇൻ, മലക്കൂത്ത്, ആധിപത്യമുള്ളത്, അധികാരമുള്ളത്, ഉടമസ്ഥതയുള്ളത്, കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യവും ഉടമസ്ഥതയും ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധൻ. വ ഇലൈഹി, അവനിലേക്കാകുന്നു. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു വാചകത്തോടുകൂടിയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്ന രണ്ട് ആശയങ്ങൾ, ഒന്ന്, അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാറ്റിൻ്റെയും പിന്നെ ഉടമസ്ഥത, ആധിപത്യമുള്ളത്, എല്ലാറ്റിൻ്റെയും മലക്കൂത്ത്, അത് റബ്ബിൻ്റെ കൈകളിലാണ്. എല്ലാവരും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. ആ റബ്ബ് പരിശുദ്ധനാണ്. അവനെ നമ്മൾ പ്രകീർത്തിക്കണം, അവനെ നമ്മൾ വാഴ്ത്തണം. അതാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മലക് മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൻ്റെ കരങ്ങളിൽ ആധിപത്യമുടയവനായ അള്ളാഹു, അവൻ എത്ര അനുഗ്രഹീതനാണ്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു മുൽക്കിലെ ആദ്യത്തെ ആയത്ത്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിനു വിശദീകരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഖുംതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നിന്ന് നമസ്കരിച്ചു. ദാത ലൈലത്തിൻ, ഒരു രാത്രി. ഫഖറഅ സബഅ ത്വാല ഫി സബഇ റകഅത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 റകഅത്താണ് നമസ്കരിച്ചത്. അതിൽ പ്രവാചകൻ ഓതിയത് സുദീർഘമായ സൂറത്തുകളാണ്. അതിൻ്റെ വിശദമായ വേറെ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നിൽ നബി ബക്കറ ഓതി, അടുത്ത റക്കായത്തിൽ ആലു ഇമ്രാൻ ഓതി, അടുത്തൊരു ബക്കറ റക്കായത്തിൽ സൂറത്ത് നിസാ ഓതി, ഒരു റക്കായത്തിലാണ് ഓതുന്നത്. അത്ര സുദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചു. വഖാന ഇദാ റഫഅ റഅ്സുഹു മിനർ റുകൂഉ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് തല ഉയർത്തിയാൽ പറഞ്ഞു, സമിഅല്ലാഹു ലിമൻ ഹമിദ, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കും. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹി,
ദിൽ മലക്കൂത്തി വൽ ജബറൂത്തി വൽ കിബിരിയായി വൽ അദമ.

റുക്കുഇലെ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടിരുന്നു എന്നൊക്കെ നമുക്ക് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആകാശങ്ങളുടെ, ഭൂമികളുടെ, മനുഷ്യാത്മാക്കളുടെ എല്ലാ വസ്തുക്കളുടെയും അധികാരവും ആധിപത്യവും റബ്ബിൻ്റെ കൈകളിൽ മാത്രമാണ്. അത് വേറെ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. ആർക്കെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബഹുദൈവ വിശ്വാസവും ആയി മാറിത്തീരുകയും ചെയ്യും. അതോടൊപ്പം ആയത്ത് അവസാനിക്കുന്നത്, സൂറത്ത് അവസാനിക്കുന്നത് വഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. കഴിഞ്ഞ കുറേയധികം ക്ലാസുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സൂറത്ത് യാസീൻ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഏകദേശം നമ്മൾ മനസ്സിലാക്കിയതുപോലെ 83 ആയത്തുകൾ കുറച്ചധികം സമയമെടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. യാസീനിനെ ഈ ആയത്ത് സൂറത്ത് അവസാനിക്കുമ്പോൾ സൂറത്ത് യാസീനിനെ വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റായ ധാരണകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിൻ്റെ 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങിയത്. സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാകും, മരിച്ചിടത്ത് യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച്, യാസീൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച്, വ്യത്യസ്തമായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. എന്നാൽ അവയെല്ലാം മൗളുആത്തുകളോ നിർമ്മിതങ്ങളായ ഹദീസുകളോ ദുർബലങ്ങളായ ഹദീസുകളോ ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആളുകൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് പല വിധ ബിദഅത്തുകളിലും അബദ്ധങ്ങളിലും ചെന്ന് അകപ്പെടാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. സാഹിബു യാസീൻ ഉൾപ്പെടുന്ന ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നത് ഓർക്കുന്നുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസം സ്വീകരിച്ച് രക്തസാക്ഷിയായി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത മഹാനായ ഒരു വ്യക്തിയുടെ ചരിത്രം. അത് ദഅവാരംഗത്ത് നമുക്കൊരു വലിയ പ്രചോദനമാണ്. ആ ആയത്ത് നമ്മുടെ മനസ്സിൽ ആ ഭാഗമുണ്ടാകും. അതോടൊപ്പം പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, സ്വർഗത്തിലാളുകളെക്കുറിച്ചും നരകത്തിലാളുകളെക്കുറിച്ചുമൊക്കെ അള്ളാഹു വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോന്നു. ഏറ്റവും അവസാനം റബ്ബിൻ്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളിലൂടെയാണ്, 2 ആയത്തുകളിലൂടെയാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ഒരവലംബമായി ഒരു ലളിതമായ പഠനത്തിന് നമുക്ക് ഈ സൂറത്തിനെ വിധേയമാക്കാവുന്നതാണ്. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ വ്യാപകമായി നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഖുർആൻ പഠന സംരംഭങ്ങളെ ഒരധ്യാപകൻ്റെ മുമ്പിലിരുന്ന് കൂടുതൽ തഫ്സീറുകൾ പിന്നെ അവലംബിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ഓരോ എപ്പിസോഡുകളിലും നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. തജ്വീദ് പഠനം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. തപ്പിത്തടഞ്ഞ് അറിയാതെ ഒരാൾ ഓതുന്നുവെങ്കിൽ അയാൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓത്ത് അവസാനിപ്പിക്കാനല്ല, നമ്മുടെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിച്ച് ഏറ്റവും ഭംഗിയായി അതിൻ്റെ തനതായ രൂപത്തിലുള്ള പാരായണത്തിന് തന്നെയാണ് അത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തവണ കൂടി ഈ 2 ആയത്തുകളുടെയും അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

إنما أمره إذا أراد شيئا أن يقول له كن.

0: فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. إنما أمره إذا أراد شيئا. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. അയ്യക്കൂലലഹു, അതിനോട് പറയും. കുൻ, ഉണ്ടാവുക. ഫയക്കൂനും, അപ്പോൾ അതുണ്ടാകും. ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് അതിനോട് പറയുക മാത്രമാണ് അള്ളാഹുവിന് ചെയ്യാനുള്ളത്. ഫയക്കൂനും, അപ്പോൾ അതുണ്ടാകും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും അധികാരം ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫസുബ്ഹാന, എത്ര പരിശുദ്ധനാണ്. അല്ലദീ, ഒരുതൻ. ബിയദിഹി, അവൻ്റെ കയ്യിലാകുന്നു. മലക്കൂത്തു, അധികാരം, ആധിപത്യം. കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. വ ഇലൈഹി, അവനിലേക്കാകുന്നു. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹൃദയവസന്തത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ടി കെ നിഷാദ് സലഫി.
2: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.
1: إنه يعلم الجهر من القول ويعلم ما تكتمون
0: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
2: പാരായണം ചെയ്യുന്നത് പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ما شاء الله، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 255-ാമത്തെ പേജിലെ ആയത്തുകളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിതി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് മഖ്റജിലും തജ്വീദ് നിയമങ്ങളിലും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലും ഹർക്കത്തുകൾ മാറുന്നതിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. സൂറത്തുൽ ഖലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലെ 1 മുതൽ 6 വരെ, അതിലെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ ദല്ല അൻ സബീലി വഹു അഅ്ലമു ബിൽ മുഹ്തദീൻ. ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ അഅ്ലമു ബിമൻ ദല്ല അഅ്ലമു അഅ്ലമു ഐന് പകരം അഅ്ലമു എന്ന് പറയുമ്പോൾ ഹംസയാണ് വരിക. അതുപോലെ ബിമം വല്ല എന്ന് പറയുമ്പോൾ ദ എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടതിന് പകരം വല്ല എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. അപ്പോൾ ബിമം വല്ല എന്ന് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. അൻ സബീലി ഇഖ്ഫാവും ബിഗുന്ന അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെയാണ് ബിമം വല്ല അവിടെയും. വഹു അഅ്ലമു ബിൽ മുഹ്തദീൻ മുഹ്തദീൻ ശ്രദ്ധിക്കണം. വഹു അഅ്ലമു ബിൽ മുഹ്തദീൻ ഓതിപ്പോകുമ്പോൾ മുഹ്തദീൻ എന്ന് പറയുമ്പോൾ ഹ ഇൻ്റെ ഉച്ചാരണം നമ്മളുടെ പാരായണത്തിൽ വരുന്നില്ല. അപ്പോൾ ബിൽ മുഹ്തദീൻ മുഹ്തദീൻ എന്ന് തന്നെ ഉച്ചരിക്കണം. തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഇനി ഫലാ തുതിഉൽ മുകദ്ദിബീൻ മുകദ്ദിബീൻ എന്നുള്ള പദം എവിടെയുണ്ട്? അവിടെയൊക്കെ പലപ്പോഴും ഓതിപ്പോകുന്നത് മുകദ്ദിബീൻ. ഫലാ തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ തുതിഉ താഅയാണ്, മറ്റത് ത്വാഅയാണ്, രണ്ടും ശ്രദ്ധിക്കണം. ഫലാ തുതിഉൽ തുതിഉൽ മുകദ്ദിബീൻ ഫലാ തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ് വായിക്കേണ്ടത്. വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ ഹാഇൻ്റെ മഖ്റജ് അതാണ് നമ്മുടെ ഓത്തിൽ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ വരിക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ. അപ്പോൾ ഹ ശ്രദ്ധിക്കുക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹല്ലാഫ് ഹ വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഈ രൂപത്തിൽ ഓതുമ്പോൾ ഹ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാവുന്നു. അല്ലാഫിൻ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹല്ലാഫിൻ മഹീൻ ഈ രൂപത്തിൽ വായിക്കണം. ഫമേൽ തൻവീനാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിലാണ്. തൻവീനിനെ പൂർണ്ണമായിട്ടും മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. 11-ാമത്തെ ആയത്തിൽ ഹമ്മാസിൻ മഷാഇൻ ബിനമീൻ ഹമ്മാസിൻ മീമിന് ശബ്ദ വന്നാൽ മണിക്കണം. സായ്മേൽ തൻവീനു ശേഷം മീമ്, അപ്പോൾ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മഷ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ മദ് വാജിബാണ്. നിർബന്ധമായിട്ടും 4-ാം 5-ാം ഹർക്കത്തിന് തുല്യമായിട്ട് അതിനെ നീട്ടണം. അതിനുശേഷം തൻവീന്, തൻവീനു ശേഷം ബ. അങ്ങനെയാവുമ്പോൾ തൻവീനെ മാറ്റി മീമാക്കുന്നു. ഇഖ്ലാബ് എന്ന് പറയും. നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു തജ്വീദ് നിയമമാണത് ഇഖ്ലാബ്. തൻവീനെ മീമാക്കുക എന്നർത്ഥം. മഷഇം ബിനമീൻ തൻവീനു പകരം മീമാക്കുന്നു. അവിടെ പാരായണത്തിൽ ഹമ്മാസിൻ എന്നതിലെ ഹ ഇൻ്റെ ഉച്ചാരണം ശരിക്കും കൃത്യമായിട്ട് അതിൻ്റെ മഹ്റജിൽ നിന്നും ഉച്ചരിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ഓതിപ്പോകുമ്പോൾ വലാ തുതിഉല്ലാഫിമീൻ ഹമ്മാസിൻ മഷഇം ബിനമീൻ ഹമ്മാസിൻ ഹമ്മാസിൻ മഷഇം ബിനമീൻ ഈ രൂപത്തിൽ ഓതി പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അക്ഷരങ്ങളുടെ മഹ്റജിലേക്ക് ആ ശബ്ദം എത്തുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: ഹമ്മാസിൻ മഷഇം ബിനമീൻ
0: 12-ാമത്തെ ആയത്തിൽ മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം മന്നാഇൻ ലിൽ തൻവീന് ശേഷം ലാമ് ഇദ്ഗാം ബിലാഗുന മന്നാഇൻ ലി. അപ്പോൾ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിക്കാതെ. അപ്പോൾ വായിക്കേണ്ടത് മന്നാഇൽ ലിൽ ഇല്ലിൽ ഖൈരി. ഐൻ എന്ന് നൂനിൻ്റെ ശബ്ദം കേൾക്കരുത്.
1: മന്നാഇൽ ലിൽ ഖൈരി.
0: ഇനി മുഅ്തദിൻ അസീം. മുഅ്തദിൻ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം മുഅ്തദിൻ ദാൽമേ തൻവീനാണ്. ശേഷം അസീം എന്നതിലെ ഹംസ. തൻവീനു ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. അവൻ മണിക്കാൻ പാടില്ല. പക്ഷേ നമ്മളൊക്കെ ഓതിപ്പോകുമ്പോൾ മുഅ്തദിൻ നസീം എന്നായിരിക്കും. അധികം ആളുകളും ഓത് ശ്രദ്ധിച്ചു നോക്കുന്നു. മുഅ്തദിൻ നസീം എന്നായിരിക്കും വായിക്കുക. അത് അറിയുന്ന ആളുകളിൽ പോലും അങ്ങനെ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. മുഅ്തദിൻ അഫീം, മുഅ്തദിൻ അഫീം എന്നല്ല മുഅ്തദിൻ അഫീം, അങ്ങനെ വായിക്കണം. അതുപോലെ തന്നെ അഫീം എന്നതിൽ സാഇൻ്റെ ഉച്ചാരണം അസീം എന്നല്ല അഫീം, അഫീം എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, ഉതുല്ലിൻ ഐൻ ലാമുമെ തൻവീൻ, ശേഷം ബാ നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബാണ്, തൻവീനെ മീമാക്കി മാറ്റണം. ഉതുല്ലി

പതിനാലാമത്തെ ആയത്തിൽ അൻ കാന ദ മാലി വബനീൻ. അൻ കാന ഇഖ്ഫാഉം ബിഗുന്ന ദ മാലി വ തൻവീനു ശേഷം വ വന്നാൽ ഇത് ഗം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗം ചെയ്യുന്നു, കൂട്ടിലയിപ്പിക്കുന്നു. അവിടെ ഷദ് ഉണ്ടാവാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. മാലി വബനീൻ, മാലി വബനീൻ ഈ രൂപത്തിലല്ല. مالي وبنين ان كان ذا مال وبنين. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ഖലമിലെ 7 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മാന്യ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ഖലമിലെ വചനങ്ങൾ. ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
2: ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 5 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാവ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 5 പാരായണമാണ്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാവ്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് ഇതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം. പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം. എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോയിൽ ഇനി ഹൈഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 1-ാമത്തായത്താണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇന്ന് ഇൻഷാല്ലാ 2-3 ആയത്തുകളാണ് നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഹാഫിൽ ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ 1-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 2-3 ആയത്തുകളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 1-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം.

واتبع ما يوحى إليك من ربك واتبع ما

وتوكل على الله وكفى بالله وكيلاً.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അഹ്സാബിലെ 2-3 വചനങ്ങളാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വാചക ഹൃദയങ്ങളിൽ ആസ്വാദ്യത നിറയ്ക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി ലോക പ്രശസ്ത ഖാരിഉകളുടെ പാരായണങ്ങൾ പരിചയപ്പെടുത്തുന്ന തെൻസീലിൽ ഖാരി വദി അൽ യമാനി സൂറത്ത് മാഇദ 87 മുതൽ അൻആം 110 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നതാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത്.
5: أعوذ بالله من الشيطان الرجيم